ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 14, കൊല്ലവർഷം 1202, ചിങ്ങമാസം 20, 2026 സെപ്റ്റംബർ 5, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. എം വി സതീശൻ അവതരിപ്പിക്കുന്നത്.
1: ഗ്രീക്ക് തത്വചിന്താ ശ്രേണിയിലെ മഹാഗുരുത്രയമായിരുന്നു സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. പൊതു നന്മ മറന്ന സ്വാർത്ഥ ഭരണകൂടത്തിനു കീഴിൽ തന്റെ ഗുരു സോക്രട്ടീസ് ഹെംലോക്ക് വിഷച്ചെടിച്ചാറ് കുടിച്ച് മരിക്കേണ്ടി വന്നത് പ്ലേറ്റോയെ കുറച്ചൊന്നുമല്ല നൊമ്പരപ്പെടുത്തിയത്. പൊതു നന്മയ്ക്കായുള്ള ഭരണം എങ്ങനെയാവണം എന്ന തത്വചിന്താപരമായ അന്വേഷണമാണ് റിപ്പബ്ലിക് എന്ന വിസ്തൃത കൃതിയിലൂടെ പ്ലേറ്റോ നടത്തുന്നത്. ഭരണാധികാരി, ദാർശനികൻ

0: കൂടിയാകണം എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. ഫിലോസഫർ കിംഗ്, ഭാരതം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാവുമ്പോൾ പ്ലേറ്റോയുടെ ശ്രേണിയിൽ പെടുത്താവുന്ന ഒരു തത്വചിന്തകൻ ഭരണാധികാരിയായി വന്നു. നമ്മുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. മഹാനായ ആ ഗുരുനാഥന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഭാരതത്തിൽ അധ്യാപക ദിനം. അധ്യാപക ദിനത്തിലൂടെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനൊപ്പം മുഴുവൻ അധ്യാപകരുമാണ് ആദരിക്കപ്പെടുന്നത്. ബുദ്ധിയും വിവേകവും ഉറയ്ക്കുന്നതിന് മുമ്പ് കളിമണ്ണ് പോലെ ചപലമായിരുന്ന കാലത്താണ് ആദ്യ അധ്യാപകന്റെ അടുത്തേക്ക് ഓരോ വിദ്യാർത്ഥിയും എത്തുന്നത്. കുശവൻ കളിമണ്ണിൽ നിന്ന് വിവിധ രൂപങ്ങൾ മെനഞ്ഞെടുക്കുന്നത് പോലെ അവർ പൗരന്മാരെ വാർത്തെടുക്കുന്നു. വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രം തന്നെയും മഹത്വമുള്ളതായി പരുവപ്പെടുത്തപ്പെടുന്നത് അറിവിന്റെ ആ വിരൽത്തുമ്പുകളാലാണ്. അധ്യാപകരെ പ്രണമിക്കാതിരിക്കാൻ നമുക്കാവില്ല. ഞാനാണ് വലുത്, എനിക്ക് ഇത് വേണം എന്നിങ്ങനെയുള്ള സ്വാർത്ഥതയാണ് എല്ലാ സംഘർഷങ്ങളുടെയും ഉറവിടം. ലോകജനസംഖ്യയിൽ 1 കടുത്ത തൊഴിൽക്ഷാമവും വിഭവ ദൗർലഭ്യവും ഉള്ളതുമായ നാടാണ് ഇന്ന് നമ്മുടേത്. എന്നിട്ടും ലോകത്തെ അമ്പരപ്പിക്കുന്ന സഹവർത്തിത്വത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിലെ ഏകത്വത്തിന്റെയും നാടായി ഭാരതം പുലരുന്നതിന്റെ യഥാർത്ഥ ശില്പികൾ നമ്മുടെ അധ്യാപകർ തന്നെയാണ്. അറിവിന്റെ പ്രളയകാലത്താണ് നാം ജീവിക്കുന്നത്. എന്തുമേതും നിമിഷാർത്ഥത്തിൽ വിരൽത്തുമ്പിൽ എത്തുന്ന കാലം. പക്ഷേ ആ അറിവിനും അപ്പുറമുള്ള തിരിച്ചറിവിലേക്കാണ് അധ്യാപകർ നമ്മെ നയിക്കുന്നത്. അതിന് പകരമാവാൻ ഒരു സാങ്കേതിക വിദ്യയ്ക്കുമാവില്ല. അറിവിന്റെയും ആയോധനത്തിന്റെയും പാരമ്യത്തിലായിരുന്നു അർജുനൻ. പക്ഷേ ബന്ധുമിത്രാദികൾ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു യുദ്ധമുഖത്ത് പുറത്തുനിന്ന് ലഭിച്ച ആ അറിവൊക്കെയും നിഷ്പ്രഭമായി പോകുന്നു. അപ്പോൾ തേർത്തട്ടിൽ തളർന്നിരുന്ന പാർത്ഥൻ ഭഗവാൻ കൃഷ്ണനോട് അപേക്ഷിക്കുന്നു, ശിഷ്യനായി എനിക്ക് അങ്ങ് സന്മാർഗം ഉപദേശിച്ചു തരണേ എന്ന്. അവിടെ ശിഷ്യനായി തീർന്ന അർജുനന് ഭഗവാൻ നൽകുന്ന ഉപദേശമാണ് ഗീത, ഗുരു ശിഷ്യന് നൽകുന്ന ധർമ്മോപദേശം. നമ്മുടെ ഓരോ അധ്യാപകരും ഭാഷയോ ചരിത്രമോ ശാസ്ത്രമോ മാത്രമല്ല, നമ്മൾ ആരാണെന്നും ആരായി തീരണമെന്നുമുള്ള ധർമ്മോപദേശം കൂടിയാണ് ഓരോ വിദ്യാർത്ഥിക്കും നൽകുന്നത്. വിദ്യാലയങ്ങൾ ദാർശനിക വേദികളാകണമെന്ന സന്ദേശമാണ് നമ്മുടെ ഗുരുപരമ്പരയിലെ കണ്ണിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനും മുന്നോട്ട് വച്ചത്. ലോകമാകെ ഒരു കുടുംബമാണെന്ന ഭാരതീയ ദർശനത്തിന് മുമ്പിൽ സർവ്വലോകരും നമിച്ചു നിൽക്കുമ്പോൾ ആ തത്വം നമുക്ക് പറഞ്ഞു തന്ന, ഇപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ അധ്യാപകർക്ക് മുമ്പിൽ നന്ദിപൂർവം ആദരാർപ്പണം ചെയ്യാം. ഗുരുവായ സാന്ദീപനി മഹർഷിക്ക് കുചേലനെന്നോ കൃഷ്ണനെന്നോ ഉള്ള ഭേദം ഇല്ലല്ലോ. ഭാരത ഗുരുദർശനത്തിന്റെ ഈ കാമ്പറഞ്ഞ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജീവിതത്തിലെ ഒരു സന്ദർഭം ഇവിടെ പരാമർശിക്കാം. 1957 ഉപരാഷ്ട്രപതി എന്ന നിലയിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ചൈന സന്ദർശിക്കുകയാണ്. കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി മാവോ സേതുങ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ സ്നേഹപൂർവം മാവോയുടെ കവിളിൽ തലോടി. കാഴ്ചക്കാരെ അത് അമ്പരപ്പിച്ചു കളഞ്ഞു. അപ്പോൾ വലിയൊരു സ്വാന്തനത്തിന്റെ പരിസരം സൃഷ്ടിച്ചുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, സ്റ്റാലിനോടും മാർപ്പാപ്പയോടും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. ആത്മീയ സാർവലൗകികത എന്നതായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ആധ്യാത്മിക സന്ദേശം. കാലദേശഭേദങ്ങളെ മറികടന്ന് ലോകത്തിനാകെ ഹിതകരമായ ആത്മീയ ഉണ്മയിലേക്കുള്ള വ്യക്തിയുടെ വികാസം, അതിന് നിസ്വരായ ഗുരുപരമ്പര ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അവരുടെ പരമപവിത്രമായ കർമ്മകാന്ഡത്തിന് മുമ്പിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, വികസനത്തിലേക്ക് മുന്നേറുന്ന ഈ രാഷ്ട്രമാകെ ആദരപൂർവം തലകുനിക്കേണ്ടതുണ്ട്.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് MV സതീശൻ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ന് ദേശീയ അധ്യാപക ദിനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. കവിയും പാവകളി പ്രവർത്തകനും സിനിമാ കലാ സംവിധായകനുമാണ് സുനിൽകുമാർ.

കുന്നമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. 3 ദിവസത്തെ സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗോവയിലെത്തും. ഗോവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട്ട് ഇന്ന് സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് ശില്പശാല. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ കെ ജയന്ത് എംഎൽഎ അധ്യക്ഷനാകും. വയനാട് വിലങ്ങാട് പാതയ്ക്കായി കെ എം അഭിജിത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ ചേർന്നു. കൺവെൻഷൻ ഷാഫി പറമ്പിൽ എംപി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. FM ന്യൂസ് എയർലൈൻസ് ഇനി 8:00.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യമേ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതം എന്ന കവിത കേൾക്കാം. ആലാപനം ഖാലിദ്. തുടർന്ന് ഉദയഗീതം, പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുരാരോഗ്യം. ചരിത്രത്തിൽ നിന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറു എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. ഒപ്പം നമസ്തേ അനന്തപുരിയിൽ ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. അതിനുശേഷം പുത്തൻ പാട്ടുകൾ കേൾക്കാം. 11:02 ഗാനകേരളി, മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ കൃതികൾ കേൾക്കാം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ പി എം ഒ എസ് ഒരു മെറ്റബോളിക് ഡിസോർഡറാണോ, പി എം ഒ എസിനെ വരുതിയിലാക്കാൻ മരുന്നു മാത്രം മതിയോ, പി എം ഒ എസ് അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ വഹാബ് സി പി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 1:02 കേൾക്കാം ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 നേർമൊഴി, പ്രതിസന്ധികളിൽ തളരാതെ വിദ്യാഭ്യാസത്തിലൂടെ വിജയം കൈവരിച്ച സുജാത ആക്കുളയുമായി അഭിമുഖം കേൾക്കാം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 സ്പോൺസേർഡ് പരിപാടി ഇല്ലമേ. 3:00 കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. 3:45 മറ്റൊരു സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. വൈകിട്ട് 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പരിപാടിയിൽ മികച്ച ഉൽപാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴകൃഷി, മഞ്ജു തോമസുമായുള്ള അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രി 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ, ഈ ഗായത്രി അവതരിപ്പിച്ച വീണകച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

അറിയിപ്പുകളിൽ ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴ ഉണ്ടാകാൻ

തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. മധുര ഗാനങ്ങളും പരിപാടികളുമായി നമസ്തേ അനന്തപുരി 9 മണിവരെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പതിവ് പോലെ. ആദ്യം
1: ഉഷമാലരി. ഉഷമാലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത, ആലാപനം ഖാലിദ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത. ആലപിച്ചത് ഖാലിദ്. ഇപ്പോൾ ഉദയഗീതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പട്ടണക്കാട് പുരുഷോത്തമൻ ആലപിക്കുന്ന ശ്രീധർമ്മശാസ്ത അഷ്ടോത്തര ശതനാമാവലി കേൾക്കാം.

ഓം ഹരിഹരപുത്രായ നമഃ. ഓം ഹരിഹരപുത്രായ നമഃ. ഓം ഹരിഹരപുത്രായ നമഃ. ഓം ഹരിഹരപുത്രായ നമഃ. ഓം ഹരിഹരപുത്രായ

0: പട്ടണക്കാട് പുരുഷോത്തമൻ ആലപിച്ച ശ്രീധർമ്മശാസ്ത അഷ്ടോത്തര ശതനാമാവലിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവൃത്താന്തം. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ജിസാറ്റ് 1A വഹിച്ചുള്ള GSLV F-17 വിക്ഷേപണം പൂർണ്ണ വിജയം. വെള്ളിയാഴ്ച പുലർച്ചെ 2:55 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. എയർ ഇന്ത്യയുടെ ഫുക്കെറ്റ് ഡൽഹി വിമാനം പറക്കുന്നതിനിടെ 300 അടി താഴേക്ക് പതിച്ച സംഭവത്തിൽ മുഖ്യ പൈലറ്റ് സുദീപ് വസിഷ്ഠിനെ പിരിച്ചുവിട്ടു. സംഭവസമയത്ത് സുദീപ് ലഹരി ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ നടപടി. മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കുകളുടെ ഭരണസമിതി 6 മാസത്തിലേറെ കാലത്തേക്ക് പിരിച്ചുവിടാനും റിസർവ് ബാങ്കിന് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി. 10 ദിവസത്തിന് ശേഷം ജീവൻ കണ്ടെത്തിയ നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിൽ നിന്ന് കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താനാകുമെന്ന് നേപ്പാൾ രക്ഷാദൌത്യത്തിന്റെ ഉപദേശകനായ ടണൽ രക്ഷാപ്രവർത്തന വിദഗ്ധൻ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 24 മുതൽ 29 വരെ കോഴിക്കോട് നടക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം.
1: ട്രെയിൻ യാത്രകളിൽ സ്ത്രീ യാത്രക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി റെയിൽവേ പോലീസ് നടപ്പിലാക്കുന്ന

0: പ്രധാന സുരക്ഷാ പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയിലൂടെ കർശന പരിശോധനകളാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഇതിനു പുറമെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വനിതകൾക്ക് യാത്രയിലുടനീളം സംരക്ഷണം നൽകുന്നതിനായി RPF പ്രത്യേകം നടപ്പാക്കുന്ന ഓപ്പറേഷൻ മേരി സഹേലി പദ്ധതിയും റെയിൽവേ സുരക്ഷ ശക്തമാക്കുന്നു. രാത്രികാല യാത്രകളിലടക്കം വനിതാ പോലീസിന്റെ പട്രോളിംഗും ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കി യാത്രക്കാർക്ക് ഭയരഹിതമായ അന്തരീക്ഷമൊരുക്കുന്ന ഓപ്പറേഷൻ രക്ഷിത, മേരി സഹേലി എന്നീ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
1: വർക്കല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് കേരള എക്സ്പ്രസിൽ വരുന്ന യാത്രക്കാരിയെയും 19 രൂപ കിട്ടിയും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന മദ്യപിച്ചിരുന്ന ഒരാള് ആക്രമിച്ച് താഴെത്തള്ളിടുകയും അബോധാവസ്ഥയിൽ 2-3 മാസം തിരുവനന്തപുരം മെഡിക്കലിൽ വരുന്ന സാഹചര്യമുണ്ടായി.
0: ഓപ്പറേഷൻ രക്ഷിത പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം റെയിൽവേ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് CS വിനോദ്:
1: ആ സമയത്താണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായി. പാറശ്ശാല മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്റ്റേഷനിലും സമഗ്രമായ പരിശോധന, മദ്യപിച്ച് കയറുന്നുണ്ടോ, സ്ത്രീകൾ ഉപദ്രവിക്കുന്നുണ്ടോ, മത്തിയിൽ വനിതാ പോലീസിന്റെ സേവനം, മൊബൈൽ ഓൺ പെട്രോൾസ് എന്ന സംവിധാനം, ബീച്ച് പെട്രോൾ, വിജിൽ വാച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഉണ്ടായി. അത് മാത്രമല്ല, അതിനുവേണ്ടി തന്നെ നമ്മൾ ഈ സമയത്ത് പോലീസ് ആപ്ലിക്കേഷനുമായി ഇന്റർലിങ്ക്, റെയിൽമേറ്ററി ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ 2025 ഈ കാലഘട്ടത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടായി. അതിനകത്ത് 5 ഐറ്റംസ് ആണ് ഉള്ളത്. പ്രായപൂർത്തിയായ ആൾക്കാരാണെങ്കിലോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, കൊച്ചുകുട്ടികളാണെങ്കിലോ, പെൺകുട്ടികളാണെങ്കിലും, അവർ ലോൺലി പാസഞ്ചർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ആ ഒരു ഐറ്റം പ്രൊസസ് ചെയ്ത് സംസാരിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ഈ ലോൺലി പാസഞ്ചറിന്റെ ഇൻഫർമേഷൻ വരികയും ഇവരെ വിസിബിൾ ആയും ഇൻവിസിബിൾ ആയും നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും പോലീസുകാരവരെ കേരളത്തിൽ ഏത് ഡെസ്റ്റിനേഷനിൽ പോയാലും അവർ സുരക്ഷിതമായി യാത്ര കൈവരിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനിൽ ഒരു മോഡ്യൂളാണ് ലോൺലി പാസഞ്ചർ. അതുപോലെ തന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു മോഡ്യൂളുണ്ട്. ഈ റിപ്പോർട്ടിൽ നമ്മൾ എന്തെങ്കിലും ഇൻസിഡന്റ് റിപ്പോർട്ട് ആയാലും 24/7 വർക്ക് ചെയ്യുന്ന കൺട്രോൾ റൂമിലെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് പോലീസ് വിസിബിൾ ആയി തന്നെ പാസഞ്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മിക്കവാറും എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു ആപ്ലിക്കേഷൻ, റെയിൽമേറ്റിന്റെ ആപ്ലിക്കേഷൻ, ഗൂഗിൾ പ്ലേയിൽ നിന്ന് തന്നെയാണ് ഫോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് ആദ്യം കാണുന്ന റെയിൽവേ ആപ്ലിക്കേഷൻ എന്ന സ്ഥാനത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന മോഡ്യൂൾസ് എല്ലാം തന്നെ ഇതിൽ വരും. അപ്പൊ ഈ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സധൈര്യം പരിഹരിക്കപ്പെടാൻ എനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന്, എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ സംവിധാനമുണ്ട് എന്ന് മറ്റേ യാത്രക്കാരൻ അറിയില്ല എന്നുള്ള, ആരെങ്കിലും വിളിക്കുന്നു എന്ന രീതിയിൽ തന്നെ ഇതിനകത്ത് മെസ്സേജ് ഷെയർ ചെയ്യുകയാണെങ്കിൽ 24/7 വർക്ക് ചെയ്യുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം തമ്പാനൂരാണ് സ്ഥിതി ചെയ്യുന്നത്, അവിടെ ഇൻഫർമേഷൻ കിട്ടുകയും വിത്തിൻ നോ ടൈം ആൻഡ് റെസ്പോൺസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സംവിധാനം. കേരളത്തിൽ നിന്ന് ഏകദേശം 190 ട്രെയിനുകളാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ആ ട്രെയിനുകളെല്ലാം തന്നെ പരമാവധി പോലീസിനെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോം വിസിബിലിറ്റി പോലീസിംഗ് എന്ന ദൗത്യം, പോലീസിനെ എവിടെ നിന്നാലും കാണും, ഫ്രണ്ട്ലി അപ്രോച്ചാണ്. 13 പോലീസ് സ്റ്റേഷൻ ഹെൽപ് ഡെസ്കുകളുണ്ട്. മാത്രമല്ല നമ്മൾ ഔട്ട് പോസ്റ്റുകൾ കായംകുളത്ത് ഉണ്ട്, തിരൂരുണ്ട്, ഗുരുവായൂരുണ്ട്. ഈ സ്റ്റെക്കുകൾ കൂടുന്ന സമയത്ത് നമ്മൾ അങ്ങനെയും നിയന്ത്രിക്കുന്നുണ്ട്.
0: ഓപ്പറേഷൻ മേരി സഹേലി എന്ന പദ്ധതിയെക്കുറിച്ച് എറണാകുളം സൗത്ത് ജംഗ്ഷൻ RPF ഇൻസ്പെക്ടർ ബിനോയ് ആന്റണി:
2: മേരി സഹേലി ആ പദ്ധതിയിലെ ഉദ്ദേശിക്കുന്ന സ്ത്രീ യാത്രക്കാരി ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് കയറുകയാണെങ്കിൽ തനിയെ യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാരുടെ വിവരങ്ങൾ RPFന്റെ നെറ്റ്വർക്ക് വഴി എല്ലാ സ്റ്റേഷനുകളിലും ഇത് ഷെയർ ചെയ്യുകയും ആ യാത്രക്കാരെ ആ സ്റ്റേഷനുകളിൽ RPF സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് അറ്റൻഡ് ചെയ്യുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവരെ അലർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ അതിൽ നിന്ന് എത്ര സ്ത്രീ യാത്രക്കാർ തനിയെ യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിച്ച് അത് RPF ഉദ്യോഗസ്ഥരെ ഉള്ള ഒരുപാട് സ്റ്റേഷനുകളിലേക്ക് അത് വിവരം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതിലൂടെ ആ സ്റ്റേഷനുകളിലെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ വണ്ടികൾ അറ്റൻഡ് ചെയ്യുകയും ഈ പാസഞ്ചേഴ്സുമായി ഇന്ററാക്ട് ചെയ്യുകയും സ്റ്റാർട്ടിംഗിൽ നിന്ന് എൻഡ് സ്റ്റേഷൻ വരെയും ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്ത്രീ യാത്രികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താറുണ്ട്. ചണ്ഡീഗഡിൽ നിന്നും മറ്റ് ഒറീസയിൽ നിന്ന് വരുന്ന പാരന്റ്സ് വിളിച്ചിട്ട്, സാർ ഈ മേരി സഹേലിയിലെ എന്റെ മോൾ അവിടെ നിന്ന് വരുന്നുണ്ട്, അവരെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വിളിക്കുന്ന ഒരുപാട് കേസുകൾ വരാറുണ്ട്. അതേപോലെ എന്റെ കിടന്നുറങ്ങുന്ന പാസഞ്ചേഴ്സ് ആണല്ലോ, എന്താണ് നിങ്ങൾ എല്ലായിടത്തും വന്ന് ഇങ്ങനെ ചോദിക്കുന്നതിനെ സംബന്ധിച്ച് ഇറിറ്റേറ്റഡ് ആവുന്ന പാസഞ്ചേഴ്സും ഉണ്ട്. അവരോട് പറയാനുള്ളത് അവരുടെ സുരക്ഷയെ കരുതി ചെയ്യുന്ന നടപടികളാണ്, അത് ഒരു പോസിറ്റീവായി തന്നെ എടുക്കണം. മദ്യപിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കണ്ടുപിടിക്കാനായി ബ്രത്തലൈസർ മറ്റും ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകളും അതിനെ തുടർന്നുള്ള കേസ് രജിസ്ട്രേഷനുകളും പീനലൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടികളും നല്ല രീതിയിൽ നടന്നു വരികയാണ്.
3: ഏതൊക്കെ ട്രെയിൻസ് ആണ് സെലക്ടഡ് ആയി ട്രെയിൻസ് ആണ് വരുന്നത്? അപ്പൊ അതില് സിംഗിൾ ലേഡി പാസഞ്ചേഴ്സ്,
0: ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലും പ്ലാറ്റ്ഫോമുകളിലും RPFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്പെഷ്യൽ പട്രോളിംഗിനെ കുറിച്ച് പാലക്കാട് ക്രൈം സെൽ RPF ഇൻസ്പെക്ടർ ക്ലാരി വത്സ CT:
3: റിസർവേഷൻ ആയിരിക്കണം. ഒരു S1 കോച്ചില് സീറ്റ് നമ്പർ 31 അങ്ങനെ ഒരു കോച്ചില് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മുടെ IG ഓഫീസ് അതായത് ചെന്നൈയിൽ നിന്ന് വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ RP മഹിളാ ഉദ്യോഗസ്ഥരെ നമ്മളത് അലോട്ട് ചെയ്യും. അവരെ പോയി നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഭയമാണ്. മീൻസ് ഞങ്ങളുണ്ട് കൂടെ എന്ന് മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും.

0: ാണ് ലേഡി ആർ പി എഫിനെ നിയോഗിച്ചിട്ടുള്ളതും. 139 അത് റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. ഈ നമ്പറിലേക്ക് വിളിച്ച് നമുക്ക് വിവരം പറയാവുന്നതാണ്. ആൺ പാസഞ്ചേഴ്സും പെൺ പാസഞ്ചേഴ്സിനും എല്ലാവർക്കും ഈ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. മിക്സഡ് ട്രെയിനർ സ്കൗട്ടുകളുണ്ട്, ആർ പി എഫിന്റെ വനിതാ ഉദ്യോഗസ്ഥരുണ്ട്, ജെന്റ് സ്റ്റാഫും ഉണ്ട്. അപ്പൊ അവര് എസ്കോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ഈവനിങ് തൊട്ടിട്ട് പുലർച്ചെ വരെ നമ്മൾ എസ്കോർട്ട് ചെയ്യുന്നുണ്ട്. പാസഞ്ചേഴ്സിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഓപ്പൺ ആയിട്ടാണ് വിൽക്കാറുള്ളത്. ചില സമയങ്ങളിൽ ട്രെയിനർ സ്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും. വളരെ കാഷ്വൽ ആയിട്ട് മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ചാർജ് ചെയ്ത് അവർ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പാസഞ്ചേഴ്സിനെ ഉണർത്തി അത് എടുത്തു വെക്കുക, അങ്ങനെ പറയാറുണ്ട്. നമ്മുടെ സ്റ്റേഷനുകളിൽ അവിടെ ആ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചില സമയത്ത് പാസഞ്ചേഴ്സിന് അവരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ വരെ നമ്മൾ മൂവ് ചെയ്ത് ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും ലേഡി പാസഞ്ചേഴ്സ്. അപ്പൊ അവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വനിതാ ഉദ്യോഗസ്ഥർ അതിൽ യാത്ര ചെയ്തിട്ട് അവർ അടുത്ത സ്റ്റേഷൻ എത്തുന്നവരെ അവരൊരു കാവലായിട്ട് നിൽക്കുന്നുണ്ട്.
1: സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്നൊരുക്കുന്ന നിയമപരമായ സുരക്ഷാ കവചങ്ങളെക്കുറിച്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ.
2: സ്ത്രീകൾ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ, റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ച് പുരുഷന്മാർ അതിക്രമിച്ചു കയറിയാൽ അവരെ അവിടെ നിന്നും ഇറക്കിവിടാം, ഫൈനടിക്കാം. സ്ത്രീകളെ മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിച്ചുകൊണ്ടോ ആഭാസകരമായ രീതിയിൽ സംസാരിക്കുകയോ അവർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുകയോ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ അവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത വന്നതിന്റെ ഭാഗമായി സെക്ഷൻ 74 അനുസരിച്ച് സ്ത്രീയുടെ മാനത്തിന് ഭംഗം വരുത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഏതാണ്ട് 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള തടവ് കൊടുക്കാനുള്ള പ്രൊവിഷൻ. അപ്പൊ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ആംഗ്യം കൊണ്ടോ വാക്കുകൊണ്ടോ എന്തെങ്കിലും രീതിയിലോ അപമാനിച്ചാൽ അതിനെതിരെയും DNS അനുസരിച്ച് കേസെടുക്കാൻ പറ്റും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ഇത്തരത്തിൽ പീഡനത്തിനിരയായതെങ്കിൽ പോക്സോ ആക്ടും കൂടി ഉൾപ്പെടുത്തി കഠിനമായ ശിക്ഷ കൊടുക്കത്തക്ക രീതിയിൽ എടുക്കാൻ പറ്റും. റെയിൽവേ ആക്ട് നമ്മൾക്ക് സഹായമായി വരുന്നുണ്ട്. മദ്യപിച്ച് ശല്യം ചെയ്യുന്ന ആളെ ഇറക്കിവിടുകയും ഫൈനടിക്കുകയും 6 മാസ തടവിന് വരെ അയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഹെൽപ്പ് ലൈൻസ് ഉണ്ട്, കേരള പോലീസിന്റെ ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. 112 വിളിക്കാം, 139 വിളിക്കാം. തീർച്ചയായിട്ടും സ്ത്രീകളെ കുറിച്ച് ബോധവതികളാകണം കൂടി എനിക്ക് പറയാനുണ്ട്. ഒരു പ്രശ്നമുണ്ടായാൽ അത് കണ്ട് കണ്ണടച്ചിരിക്കുകയല്ല, ഉടൻ തന്നെ ആ ട്രെയിനിൽ PT ഉണ്ടാവും, അവരെ അറിയിക്കും. അല്ലെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾക്ക് ഇന്ന് പോലീസ് സംവിധാനങ്ങളുണ്ട്, ആപ്പുണ്ട്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഭരണഘടനാ അവകാശം സ്ത്രീകൾ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: രാത്രികാലങ്ങളിലും തനിച്ചുമുള്ള ട്രെയിൻ യാത്രകളിൽ പോലീസിന്റെ സജീവ സാന്നിധ്യം നൽകുന്ന സുരക്ഷിതത്വവും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്നു ശരണ്യ ആർ ചന്ദ്രൻ.
3: ഈ അടുത്തിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിലാവട്ടെ നോർത്ത് ഇന്ത്യയിലാവട്ടെ നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പാസഞ്ചർ ഡീറ്റെയിൽസും സീറ്റ് നമ്പറും എല്ലാം എടുത്തിട്ട് റെയിൽവേ പോലീസിന്റെ സ്ത്രീ വിഭാഗത്തിൽ നിന്ന് അവർ നമ്മുടെ സീറ്റിലേക്ക് വരികയും നമ്മുടെ യാത്രാ വിവരങ്ങളെ പറ്റി നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് പോകും. ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, സേഫ് ആണോ ട്രാവൽ, ഇത് രീതിയിലുള്ള കംപ്ലൈൻസ് ആണെങ്കിലും അവരത് പ്രത്യേകം അന്വേഷിക്കും. ഈ ഒരു അപ്രോച്ച് ശരിക്കും നമുക്ക് നല്ലൊരു കോൺഫിഡൻസും ധൈര്യവും ഒക്കെ തരുന്നുണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അയാൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു, സുഖമില്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് അന്ന് രണ്ടുപേര് വന്നിട്ട് ഇങ്ങനെ അയാളെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാളെ ഉണർത്താതെ പിന്നെ ഞങ്ങളുടെ അടുത്ത് അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു, ഇതുവരെ സേഫ് ആയിരുന്നോ ട്രാവലിംഗ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. അവരുടെ ടോൾ ഫ്രീ നമ്പറൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് അവരന്ന് പോയത്.
1: പൊതുഗതാഗത സംവിധാനങ്ങളിൽ, പ്രത്യേകിച്ച് തീവണ്ടികളിൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് ജാഗ്രതയ്ക്കൊപ്പം പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു സാമൂഹിക നിരീക്ഷക VP സോറ
4: ആക്രമിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരെ വിളിച്ച് കൂട്ടുക. കഴിയുന്നിടത്തോളം ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അവരടുത്ത് പോകാം. ആക്രമിക്കപ്പെടുമ്പോൾ നമ്മളെ അവരെ ആക്രമിച്ചേക്കാം, പക്ഷെ നമ്മുടെ ജീവനേക്കാളും മറ്റുള്ളവരുടെ ജീവനാണ് വില എന്നുള്ള രീതിയിൽ നമ്മൾ പോകേണ്ടതുണ്ട്. കത്തിക്കുത്തി ഒരു സ്ത്രീ വില വിളിക്കുന്നതിന് തൊട്ട് പാതിരാത്ത് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് അപകടം ഉണ്ടാവേണ്ടായിരുന്നു. അത് ഒരു സ്ത്രീയെ ഒരാൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഒച്ചത്തിൽ ശബ്ദിക്കുകയും അതോടൊപ്പം തന്നെ അയാളെ കഴിയുന്നിടത്തോളം വല്ലുകൊണ്ട് കടിക്കുക, മാങ്ങുക, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത്തരം നമ്മൾ പ്രതികരിക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുത്താൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായ യാത്ര ചെയ്യാനാവൂ.
1: ട്രെയിൻ യാത്രകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പൂർണ്ണ സുരക്ഷിതത്വം ഒരുക്കുക എന്നത് സമൂഹത്തിന്റെ ഒട്ടാകെയുള്ള ഉത്തരവാദിത്തമാണ്. ഓപ്പറേഷൻ രക്ഷിതയിലൂടെ റെയിൽവേ പോലീസും മേരി സഹേലിയിലൂടെ RPFഉം നടത്തുന്ന ശക്തമായ ഇടപെടലുകൾ കുറ്റവാളികൾക്ക് കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ യാത്രയിലുടനീളം ജാഗ്രത പുലർത്തുകയും ആപത് ഘട്ടങ്ങളിൽ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറും ആപ്പുകളും പരമാവധി പ്രയോജനപ്പെടുത്തി സുരക്ഷിതമായ ഒരു യാത്രാ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം.
5: പ്രഭാതഭേരിയിനി നാളെ രാവിലെ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡറാണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഇന്ന് രാവിലെ 11:00 ഗാനകേരളിയിൽ മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി കേൾക്കാം. പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ കൃതികൾ പരിപാടിയിൽ കേൾക്കാം.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ രാവിലെ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും

0: പുരസ്കാരം സ്വീകരിക്കും. രണ്ട് ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെയും രണ്ട് സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും നാലു പേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും.
1: ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർക്കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. മനുഷ്യത്വത്തോട് നിങ്ങളുടെ കരുതൽ അസാധാരണമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ചിന്തകൾ പുലർത്തുക എന്നെഴുതി ഒപ്പുവെച്ച കുറിപ്പും ചോക്ലേറ്റും ഉപരാഷ്ട്രപതി റൂഹിക്ക് കൈമാറി. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്ര സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ തുടങ്ങി സംഘർഷഭരിതമായ കടൽ മേഖലകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നത്. സമയബന്ധിതമായ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാവികരുടെയും കപ്പലുകളുടെയും വിവരങ്ങൾ കൃത്യമായി പുതുക്കണമെന്ന് കപ്പൽ കമ്പനികൾക്ക് DGMA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 10 ഇന്ത്യൻ നാവികരും കരിങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളിൽ 5 പേരും കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
1: മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഇന്ന് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIMൽ ശില്പശാല. രണ്ടാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് IIM കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേവാശിഷ് ചാറ്റർജി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, ലക്ഷ്യബോധത്തോടെയും ഫലപ്രാപ്തിയോടെയും ജനങ്ങളെ പങ്കാളികളാക്കുക എന്ന വിഷയത്തിലെ സെഷനോടെയാണ് ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമായത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. അർദ്ധരാത്രിയായിരുന്നു അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 പേർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 5 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ഉറങ്ങിക്കിടന്നവരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർ. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാരാ ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും. ഇതാദ്യമായാണ് ലോക അമ്പെയ്ത്ത് മത്സര പരമ്പരയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ചൈന, കൊറിയ, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, USA, കാനഡ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ

സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർകോട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10:00 റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി ടി കെ ഗോവിന്ദൻ MLA സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പരേഡ് ഗ്രൗണ്ടിൽ സ്വീകരണ പരിപാടി കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന PP ഉമ്മർഗോയയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട്ട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടത്തും. പുരസ്കാരം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം P മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് K അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 7 പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 3:00 വീട്ടുവളപ്പിൽ. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് അക്രമത്തിൽ പരിക്കേറ്റു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പരിസരത്ത് വെച്ച് SFI, DYFI, CPIM പ്രവർത്തകരായ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ അതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മലഗിരി കോളേജിൽ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതായി SFIയും ആരോപിച്ചു. തൃശൂർ പാഞ്ഞാളിൽ 2 വയസ്സുകാരന് ഷിഗെല്ല സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഇതര സംസ്ഥാനക്കാരനായ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 9, 10 തീയതികളിലെ UGC നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇപ്പോൾ യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കണ്ണുകൾ. ഗാനമെഴുതിയത് രവീന്ദ്രൻ വിലങ്ങൻ, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ഇപ്പോൾ ഇന്നത്തെ ചോദ്യം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കൂ.
1: കാർഷിക മേഖലാ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പിന്റെ

0: കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം മുഖേനയോ നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ ഈ മാസം 9 വൈകുന്നേരം 5 മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലെപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8089391209 അല്ലെങ്കിൽ 04762698550 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കെ അക്ടെക് ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കൂൺകൃഷി പരിശീലനം വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 9-10 തീയതികളിൽ നടത്തുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഈ മാസം 6. കൂടുതൽ വിവരങ്ങൾക്ക് 99956248888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽകൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424 അല്ലെങ്കിൽ 95396424742 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. അത്യുൽപാദന ശേഷിയുള്ള WCT ഇനം തെങ്ങിൻ തൈകൾ, N18 ഇനം റംബൂട്ടാൻ, മംഗള ഇനം കമുക്, കൊക്കോ, തേക്ക്, കുരുമുളക് എന്നിവയുടെ തൈകൾ പത്തനംതിട്ട ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ 0469-2661-821 എന്ന ഫാം ഓഫീസ് നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇപ്പോൾ സുനന്ദ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം അധ്യായം 1 മുതൽ. MD രാജേന്ദ്രന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

0: ഇപ്പോൾ കേട്ട ഗാനം സുനന്ദ പാടിയതായിരുന്നു. ചിത്രം അധ്യായം 1 മുതൽ.
1: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
2: വിശദവിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ചരിത്രത്തിൽ ഇന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുത്തണിയിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഈ ദിവസം ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി 1962 മുതൽ ആചരിച്ചു വരുന്നു. അദ്ദേഹം തന്റെ ജന്മദിനം വ്യക്തിപരമായി ആഘോഷിക്കുന്നതിന് പകരം അധ്യാപകരുടെ സേവനങ്ങളെ മാനിക്കുന്നതിനായി അധ്യാപക ദിനമായി മാറ്റാൻ ആവശ്യപ്പെടുകയാണ്.

0: ആയിരുന്നു. പ്രശസ്ത ഇന്ത്യൻ സംഗീത സംവിധായകനും ഗാനരചയിതാവുമായിരുന്ന സലിൽ ചൌധരി 1995 സെപ്റ്റംബർ 5 അന്തരിച്ചത്. മലയാള ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നവയാണ്. വയലാർ രാമവർമ്മ, OMV കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ പ്രമുഖ ഗാനരചയിതാക്കളോടൊപ്പം ചേർന്ന് അദ്ദേഹം ഒരുക്കിയ ഗാനങ്ങൾ ഇന്നും മലയാളി മനസ്സുകളിൽ സജീവമാണ്. ആഗോളതലത്തിൽ കാരുണ്യത്തിന്റെ പ്രതീകമായി മാറിയ മദർ തെരേസ 1997 സെപ്റ്റംബർ 5 കൊൽക്കത്തയിൽ വെച്ച് അന്തരിച്ചത്. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു അവർ. മദർ തെരേസയുടെ ഓർമ്മയ്ക്കായി സെപ്റ്റംബർ 5 അന്താരാഷ്ട്ര ചാരിറ്റി ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നു. തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്ത വിമാനത്തിൽ യാത്രികരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ ധീരവനിത നീർജ ഭാനോട്ട് വീരമൃത്യു വരിച്ചത് 1986 സെപ്റ്റംബർ 5 പാൻ ആം 73 എന്ന വിമാനം ഭീകരർ ഹൈജാക്ക് ചെയ്തപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി യാത്രക്കാരെ രക്ഷിച്ച ധീരയായ എയർ ഹോസ്റ്റസ് ആയിരുന്നു നീർജ ഭാനോട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനികേതര ബഹുമതിയായ അശോക ചക്ര ലഭിച്ച ആദ്യ വനിതയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് നീർജ ഭാനോട്ട്. പ്രശസ്ത ഓസ്ട്രിയൻ ഭൌതികശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ലുഡ്വിക് ബോൾട്സ്മാൻ അന്തരിച്ചത് 1906 സെപ്റ്റംബർ 5. ഭൌതികശാസ്ത്രത്തിന്, പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനിയും സ്വദേശി പ്രസ്ഥാനത്തിന്റെ വക്താവുമായിരുന്ന V.O. ചിദംബരം പിള്ള 1872 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ജില്ലയിലെ ഒറ്റപ്പിടാരത്തിൽ ജനിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഷിപ്പിംഗ് കുത്തകയെ ചോദ്യം ചെയ്തുകൊണ്ട് 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ തദ്ദേശീയമായി കപ്പൽ ഗതാഗതം ആരംഭിച്ചതിനാൽ അദ്ദേഹം കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ പ്രശസ്തനായി. സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ കഠിന തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യവസായ മേഖലയിലെ തികഞ്ഞ സ്വദേശി പോരാട്ടത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം.
1: ചരിത്രത്തിൽ ഇന്ന് പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളുടെ വയറുവേദനയും ആയുർവേദ പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ശ്രീദേവി KP സംസാരിക്കുന്നു.
5: മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നാം എപ്പോഴും ആശങ്കാകുലരാണ്. പ്രത്യേകിച്ച് വയറുവേദന, കുട്ടികളിലെ മുകളിലെ അല്ലെങ്കിൽ താഴെയുള്ള വയറുവേദന ഒരു സാധാരണ പരാതിയാണ്. ചെറിയ പ്രശ്നങ്ങൾ മുതൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥകൾ വരെ പ്രത്യക്ഷപ്പെടാം. കുട്ടികൾക്ക് അവരുടെ വേദന വിവരിക്കാൻ ശരിയായി അറിയുന്നുണ്ടാവില്ല. ഏറ്റവും പ്രധാനമായും ഈ കാരണം രോഗനിർണയത്തിന് വെല്ലുവിളിയാകുന്നു. ലക്ഷണങ്ങൾ: കരച്ചിൽ, വർദ്ധിച്ച കലഹം, സുഖം പ്രാപിക്കാൻ ബുദ്ധിമുട്ട്, വിദ്വേഷി അല്ലെങ്കിൽ പ്രകോപിതനാകുന്നു, ഓക്കാനം, ഛർദി, മലബന്ധം അല്ലെങ്കിൽ അതിസാരം, വയറുവീർപ്പ്, വയറിലെ ഒരു പ്രത്യേക ഭാഗത്ത് കേന്ദ്രീകരിക്കുന്ന പ്രാദേശിക വേദന, ഇതുപോലുള്ള അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൂചിപ്പിച്ചേക്കാം. ഉദാഹരണം: അപ്പെൻഡിക്സ്, പിത്തസഞ്ചി. അങ്ങനെ പെൺകുട്ടികളിലെ അണ്ഡാശയത്തിലോ ആൺകുട്ടികളിലെ വൃഷണങ്ങളിലോ ഉള്ള പ്രശ്നങ്ങളും ഇതിന് കാരണമാകാം. കുട്ടികളുടെ ദഹന പ്രക്രിയ നിങ്ങൾ കൃത്യമായി അളന്നിരിക്കണം. മലബന്ധം, വയറുവീർപ്പ്, രുചിയില്ലായ്മ, വയറിളക്കം എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണ സമയങ്ങളിൽ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഉറക്കം തൃപ്തികരമാണോ എന്ന് വിലയിരുത്തുക. കുട്ടികളിൽ പല കാരണങ്ങൾ കൊണ്ട് വയറുവേദന ഉണ്ടാകാം. പ്രായത്തിനനുസരിച്ച് വയറുവേദനയുടെ സ്വഭാവങ്ങൾ, കാരണങ്ങൾ വ്യത്യാസപ്പെടുന്നു. മഞ്ഞപ്പിത്തം മുതൽ ഡെങ്കിപ്പനി വരെ വയറുവേദനയോടെ ആരംഭിക്കാം. എന്നാൽ എല്ലാ വയറുവേദനയും നിസാരമായി കാണുകയും അരുത്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വയറുവേദന മുലപ്പാൽ കുടിച്ചതിനു

0: ട്രബിൾ, വായുകോപം എന്നിങ്ങനെ പല പേരുകളിൽ ഈ അവസ്ഥ അറിയപ്പെടുന്നു. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്രവിപ്പിക്കുന്നു. പൊതുവെ ശരീരകോശങ്ങൾക്ക് അപകടകാരി ആണെങ്കിലും ആമാശയത്തിന്റെ ഉൾവശം ഇതിനെ ചെറുക്കാൻ പൊതുവെ സജ്ജമാണ്. ഇതിന്റെ അളവ് കൂടുമ്പോഴോ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾക്ക് പോരായ്മയുണ്ടാകുമ്പോഴോ അസിഡിറ്റി പ്രത്യക്ഷപ്പെടുന്നു. ശരിയായ ചികിത്സ ലഭിക്കാതിരുന്നാൽ വ്രണങ്ങൾ ഉണ്ടാകാനും രക്തസ്രാവം ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് വയറുവേദന. രോഗലക്ഷണങ്ങൾ, കാരണങ്ങൾ, ചികിത്സാ ഓപ്ഷനുകൾ എന്നിവ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൃത്യതയാർന്ന പരിചരണം ഉറപ്പാക്കാൻ സാധ്യമാകുന്നു. ഇഞ്ചിച്ചായ, തുളസിനീര്, തേൻ ചേർത്ത് വയറിൽ ചൂടുവെള്ളം വെച്ച് കംപ്രഷൻ അല്ലെങ്കിൽ ഹീറ്റിംഗ് പാഡ് പ്രയോഗിക്കുന്നത് വയറിലെ പേശികളെ വിശ്രമിപ്പിക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അസ്വസ്ഥതയും വേദനയും ലഘൂകരിക്കുകയും ചെയ്യുന്നു. പെരിഞ്ജീരകം ചവച്ചിറക്കുക. മുതിർന്നവരായാലും കുട്ടികളായാലും വയറുവേദനയുടെ കാരണവും കാലയളവും കൃത്യമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് കുട്ടികളുടെ വയറുവേദനയും ആയുർവേദ പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീദേവി കെ പി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
4: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
5: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈ ജി പ്രൈസ് ചലഞ്ച്.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ടി എം സി അപ്ലൈ.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
8: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: ഇനി ചെമ്മീൻ എന്ന ചിത്രത്തിൽ സലിൽ ചൌധരി ഈണമിട്ട ഗാനം കേൾക്കാം. യേശുദാസും സംഘവും പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാർ രാമവർമ്മ.

0: റിട്ടേൺ ഗിഫ്റ്റ് മറുപടിയുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം മീറ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
2: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
3: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഇന്ന് അധ്യാപക ദിനമാണല്ലോ. നമ്മുടെ എല്ലാം ഗുരുക്കന്മാരെ ഓർത്തുകൊണ്ട് ഇന്ദ്രനീലം എന്ന ചിത്രത്തിൽ ചിത്രപ്പാടിയ ഈ ഒരു ഗാനം ആസ്വദിക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രതീഷ് കണ്ണൻ.

0: കോഴിക്കോടിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 31 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം
3: തൊഴിൽ ദർശനം.
4: ബാങ്ക് ഓഫ് ബറോഡയിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2482 ഒഴിവുണ്ട്. ഇതിൽ 49 ഒഴിവ് കേരളത്തിലാണ്. ജനറൽ 16, SC 12, ST 6, OBC 11, EWS 4. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയുന്നവരായിരിക്കണം. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഷെഡ്യൂൾഡ് ബാങ്കിൽ ഓഫീസറായി ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. പ്രായം 2026 ഓഗസ്റ്റ് 1, 21-30 വയസ്സിനും ഇടയിൽ. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാരായ ജനറൽ വിഭാഗക്കാർക്ക് 10 വർഷത്തെയും ഭിന്നശേഷിക്കാരായ OBC വിഭാഗക്കാർക്ക് 13 വർഷത്തെയും ഭിന്നശേഷിക്കാരായ SC ST വിഭാഗക്കാർക്ക് 15 വർഷത്തെയും ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും SC ST

0: ഈ വിഭാഗക്കാർക്കും 175 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 850 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. റെസ്യൂമി, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, സംവരണ സർട്ടിഫിക്കറ്റുകൾ എന്നിവ PDF ഫയലായി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ, വിരലടയാളം, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ പരാമർശിച്ച പ്രകാരം ചേർക്കണം. ലൈവ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bankofbaroda.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bankofbaroda.in. ഉത്തരാഖണ്ഡിലെ നൈനിത്താൾ ആസ്ഥാനമായുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കായ നൈനിത്താൾ ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 41 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഉത്തരാഖണ്ഡിന് പുറമെ ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ബാങ്കിന് ശാഖകളുള്ളത്. തസ്തികകൾ റിസ്ക് ഓഫീസർ, HR ഓഫീസർ, IT ഓഫീസർ, ഡേറ്റാ സയന്റിസ്റ്റ്, അനലിസ്റ്റ്, സിവിൽ എഞ്ചിനീയർ, ആർക്കിടെക്ട്, മാനേജർ, സീനിയർ മാനേജർ. യോഗ്യത: ബിരുദം, ബിരുദാനന്തര ബിരുദം, MBA, CA, CMA, CFA, LLB. പ്രവൃത്തി പരിചയം: സ്കെയിൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലേക്ക് 1 വർഷവും, സ്കെയിൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലേക്ക് 3 വർഷവും, സ്കെയിൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലേക്ക് 5 വർഷവും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം: സ്കെയിൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്ക് 21-നും 32 വയസ്സിനും ഇടയിൽ, സ്കെയിൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 25-നും 35 വയസ്സിനും ഇടയിൽ, സ്കെയിൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികയിൽ 25-നും 38 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 1500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം nainithalbank.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി nainithalbank.bank.in. ഡൽഹിയിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 51 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: സയന്റിഫിക് അസിസ്റ്റന്റ് 13, സയന്റിസ്റ്റ് ബി 12, ഫീൽഡ് അസിസ്റ്റന്റ് 8, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 4, സയന്റിസ്റ്റ് സി 8, ടാക്സോണമിസ്റ്റ് 1, അസിസ്റ്റന്റ് മാനേജർ 3, സയന്റിസ്റ്റ് ഡി 1, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cpcb.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cpcb.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7.
1: തൊഴിൽ ദർശനം.
2: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
3: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
2: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
3: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
2: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. ചീസ് അപ്ലൈ.
4: നമുക്കിനി യേശുദാസ്, കലാഭവൻ മണി, മഞ്ജു വാര്യർ ഇവർ പാടിയ ഒരു ഗാനം ആസ്വദിക്കാം. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം MG രാധാകൃഷ്ണൻ.
5: ചട്ടുവിടു തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുവിടു.

0: തൊട്ടു വെച്ചോ തടുപിടി തെക്കങ്ങാറ്റിൽ തച്ചി തച്ചി തടുപിടിനോന്ന് ചച്ചിരിക്കും ഭരിക്ക.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
2: ഇനി കേൾപ്പിക്കുന്നത് ചിത്രശലഭം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: പാട്ടും പൊരുളും.
5: രചന കുരീപ്പുഴ സജീവ്.

1982 പുറത്തിറങ്ങിയ ഇത് ഞങ്ങളുടെ കഥ എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ ആയിരുന്നു. തമിഴ് ചിത്രമായ പലൈവന ചോലയുടെ റീമേക്കാണ് ഈ ചിത്രം. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അവ രചിച്ചത് ഭാസ്കരൻ മാസ്റ്ററും. നാട്ടുനന്മയുടെയും നാടൻ ഭാഷയുടെയും തനിമയും മാധുര്യവും ഇത്രത്തോളം പാട്ടിൽ ആവാഹിച്ച മറ്റൊരു കവിയും നമുക്കില്ല. അതിൽ തന്നെ എസ് ജാനകി പാടിയ സ്വർണമുകിലേ എന്ന ഗാനം മറ്റുള്ള പാട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്.

മലയാള ചലച്ചിത്ര ഗാന ലോകത്തെ ഏറ്റവും ഉയരമുള്ള ഗിരിശൃംഗങ്ങളിൽ ഒന്നായി ഈ ഗാനം പരിലസിക്കുന്നു. ശോകം എന്ന വികാരത്തെ അതിന്റെ ആഴങ്ങളിൽ ചെന്ന് അനുഭവിപ്പിക്കുന്ന ഗാനമാണിത്. സിനിമാ സന്ദർഭമോ വരികളുടെ അർത്ഥമോ അറിയാത്തവരെ പോലും വിഷാദ സമുദ്രത്തിൽ ആഴ്ത്താനുള്ള ഭാവസാന്ദ്രത ഇതിന്റെ സംഗീതത്തിനും ആലാപനത്തിനും ഉണ്ട്.

പാട്ടിന്റെ ആരംഭത്തിലുള്ള ഹമ്മിങ്ങിൽ തന്നെ ശ്രോതാവിന്റെ ഹൃദയത്തെ ദിവ്യ സംഗീതത്തിന്റെ ഗരുഡൻ റാഞ്ചിയെടുത്ത് പറന്നുയരുന്നു. അത്യന്തം ശോകാർദ്രമായ അനുഭവമാണത്. പല്ലവിയിൽ കരുണാർദ്രമായ ഭാഷയിൽ സ്വർണമുകിലിനോട് നീയും സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നു. കണ്ണുനീർക്കുടം തലയിലേന്തി വെണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ സ്വർണച്ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ നീയും സ്വപ്നം കാണാറുണ്ടോ?

ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണുനീർക്കുടം തലയിലേന്തി വെണ്ണിൻ വീഥിയിൽ നടക്കുന്നത് കാർമേഘത്തിനാണ് കൂടുതൽ ഇണങ്ങുന്നത്. എന്നാൽ ചലച്ചിത്രത്തിൽ ശാന്തികൃഷ്ണ അവതരിപ്പിക്കുന്ന പ്രഭ എന്ന കഥാപാത്രത്തിന്റെ പ്രതിരൂപമായി സ്വർണമേഘം മാറുമ്പോൾ അത് എത്രയും ഹൃദ്യമാകുന്നു. ആ കഥാപാത്രത്തിന്റെ ഹൃദയ നൈർമല്യത്തിന് അതേ ഇണങ്ങു. പുറമേ സന്തോഷം അഭിനയിക്കുമ്പോഴും നിശബ്ദവേദനയുടെ ഒരു കണ്ണുനീർ കുടം ഉള്ളിൽ പേറുന്നവളാണ് പ്രഭ എന്ന കഥാപാത്രം. സ്വപ്നങ്ങൾ കാണാനേ അവൾക്ക് കഴിയുന്നുള്ളൂ. ആ സ്വപ്നങ്ങൾ സഫലമാകാൻ വിധി അനുവദിക്കുന്നില്ല.

അനുപല്ലവിയിലും ചരണത്തിലും കഥാപാത്രത്തിന്റെ മൂകവേദനയെ ഏറ്റവും അഗാധമായി അനുഭവപ്പെടുത്തുന്ന വാക്കുകളും സംഗീതവുമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അനുപല്ലവിയും ചരണവും ഒന്ന് തന്നെ.

വർഷസന്ധ്യയുടെ ദീർഘമായ ആലാപനം തന്നെ ശോകത്തിന്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്തിനായി നീ മൂടിവെയ്പ്പു ജീവനിൽ സ്വർണമുകിലേ എന്ന് വീണ്ടുമുള്ള ദുഃഖാർത്ഥമായ സംബോധന കരുണരസം എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറം ചെന്ന് അപാരതയെ സ്പർശിക്കുന്നത് ശ്രോതാവ് ആത്മാവിലറിയുന്നു.

സ്വർണമുകിലിനു ചാർത്താൻ വർഷസന്ധ്യ മാരിവില്ലിന്റെ വർണ്ണമാല്യം തീർക്കുമ്പോൾ സ്വർണമുകിൽ അതിന്റെ മൂകവേദന എന്തിനായി ജീവനിൽ മൂടിവെക്കുന്നു. ചലച്ചിത്രത്തിൽ

നായികയായ പ്രഭയെ അണിയിക്കുവാൻ വരണമാല്യം തീർക്കുന്നത് അവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന രഘുവാണ്. ശാന്തികൃഷ്ണയും ശ്രീനാഥുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രഭയ്ക്ക് രഘുവിനെയും ഏറെ ഇഷ്ടമാണെങ്കിലും തന്റെ മാരകമായ ഹൃദ്രോഗമോർത്ത് അവൾ തളർന്നുപോകുന്നു. ആ മൂകവേദനയാണ് അവൾ ജീവനിൽ മൂടിവെക്കുന്നത്.

0: ജീവിതത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സ്വർണമേഘമാണ് അവൾ. പക്ഷേ തൊട്ടടുത്തു നിൽക്കുന്ന മരണം വേദനയുടെ സമുദ്രത്തിൽ അവളെ ആഴ്ത്തിക്കളയുന്നു. ഇതാണ് പാട്ടിന്റെ വികാര കേന്ദ്രം. ജോൺസൺ മാസ്റ്റർ എന്ന മഹാപ്രതിഭ ആ വികാര സമുദ്രത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിന്റെ സൽഫലമാണ് ഗംഭീരമായ ഈ ഗാനം. ഈ ഗാനത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയാതെ തന്നെ ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ അത് ഇടം നേടിയെടുത്തതിന്റെ രഹസ്യം എന്താണ്? അത് സംഗീതമെന്ന ദിവ്യമായ കലയുടെ സിദ്ധി വൈഭവം തന്നെയാണ്. അഗാധ ശോകത്തെ അനുഭവ വേദ്യമാക്കുവാൻ കാപ്പിരാഗത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഋഷിതുല്യനായ സംഗീതജ്ഞൻ ജോൺസൺ മാസ്റ്ററും ഗന്ധർവ ഗായികയായ എസ് ജാനകിയും ചേർന്ന് സൃഷ്ടിച്ച ഗാനകലയുടെ രസതന്ത്രം തന്നെയാണ് ആ രഹസ്യം. ശോകം മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ഭാവങ്ങളിലൊന്നാണെന്നും അതിനെ കലയിലൂടെ ഉണർത്തിയെടുത്താൽ രസാനുഭൂതിയായി വികസിക്കുമെന്നുമുള്ള ഭാരതീയ കലാദർശനം നമ്മൾ ഓർത്തുപോകുന്നു. ആ വിഷാദം ഏതു പൂർവജന്മ സ്മൃതിയാവൂ എന്ന് കുടിയൊഴിക്കൽ എന്ന കവിതയിലെ മഹാകവി വൈലോപ്പിള്ളിയുടെ ആത്മഗതവും ഇതിനോടൊപ്പം ചേർത്തുവയ്ക്കാം. മറ്റൊരു മനോഹര ഗാനവുമായി അടുത്തയാഴ്ച.
1: ഇതുവരെ കേട്ടത് പാട്ടും പൊരുളും.
2: കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: ഇത് എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. രചന കൈതപ്രം. സംഗീതം ഔസേപ്പച്ചൻ.

0: നമസ്തേ. അനന്തപുരി തുടരും. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അധ്യാപകർ അറിവ് നിരന്തരം പുതുക്കണമെന്നും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പുതിയ പഠനരീതികൾ സ്വീകരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക ദിനത്തിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ സ്മരണ പുതുക്കുകയായിരുന്നു രാഷ്ട്രപതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കാൻ അധ്യാപകർ മുൻകൈയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് പരിപാടി. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പെസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. ഈ മാസം 9-10 തീയതികളിലെ യുജിസി നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ അഡ്മിറ്റ് കാർഡുകളാണ് പ്രസിദ്ധീകരിച്ചത്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന പോലീസ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ സ്വീകരണമൊരുക്കും. കെ സി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഫൈനലിൽ തിരുവനന്തപുരത്ത് ആലപ്പി റിപ്പിൾസിനെ 36 runs തോൽപ്പിച്ചാണ് കാലിക്കറ്റിന്റെ വിജയം. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരി. നമസ്തേ അനന്തപുരി.
1: നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇപ്പോൾ അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൽ ജാസി ഗിഫ്റ്റും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന സന്തോഷ് വർമ്മ, സംഗീതം രാഹുൽ രാജ്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
3: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ. ഒപ്പം സമ്മാനങ്ങളും.
4: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
3: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
4: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6.

0: വരെ മാത്രം.
1: ജിഎംസി അപ്ലൈ.
2: ഇനി ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഉത്തരം വൈഭവ് സൂര്യവംശി. സിംബാബ്വെക്കെതിരെ ഹരാരയിൽ നടന്ന മത്സരത്തിലാണ് താരം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്.

ഇനിയൊരു ഗാനത്തിലേക്ക്. ചിത്രം എല്ലാരും ചൊല്ലണ. ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം എസ് പി വെങ്കടേഷ്. ഇത് യേശുദാസ് പാടിയതാണ്.

0: നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ കാലം സാക്ഷി.
1: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1888 സെപ്റ്റംബർ 5 മദ്രാസിലെ തിരുത്തണിയിൽ ജനിച്ചു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. 1918 മൈസൂർ സർവകലാശാലയിൽ പ്രൊഫസറായി. 1952 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1962 ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി. യുനെസ്കോയിലെ ഇന്ത്യയുടെ പ്രതിനിധി, സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യയുടെ അംബാസിഡർ എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗമെന്ന നിലയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനാ രൂപീകരണ പ്രക്രിയയിലും അദ്ദേഹം പങ്കാളിയായി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെയും ആന്ധ്രാ സർവകലാശാലയുടെയും വൈസ് ചാൻസലറുമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഫിലോസഫി, ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ റിലീജിയസ് തോട്ട്, റിലീജിയൻ, സയൻസ് ആൻഡ് കൾച്ചർ, ആൻഡ് ഐഡിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ്, ദ പ്രിൻസിപ്പൽ ഉപനിഷത്സ് തുടങ്ങിയ അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1984 ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1975 ഏപ്രിൽ 17 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചു. മികച്ച അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു.
2: If we understand the implications of science, if we understand the implications of art, what is art? Kam paramatmanam lati grihnati iti kala. Paramatmanam grihnati. It is that by which you grasp the eternal. That is what art is. And all great action is the result of that kind of consecrated service, of that kind of complete dedication to a task which you take up. It's difficult. It's not easy. We have to suffer. All the great people of the world have suffered. Without suffering, they never attained anything great. So when you come to practical action, so many circumstances are there, so many conditions prevail, and you are not able to do what you wish to do. But then you will be helped. There is no question that this world is moving forward. When I say to think, to feel, to do, and to be, being, that's the source. That's the inner citadel. That's the source of all power in this world. If you are able to get at that, there is no question that your destiny is fulfilled. You have found rest. You are no more a restless soul. You no more toss about. You are not worried by the chances and changes which this life offers to us. You have a certainty. The waves on the shore may be broken, but the ocean conquers. The agitation is on the surface. Deep down it is perpetual calm.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ശബ്ദം.
3: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
4: ആരെക്കാണാൻ പോവാ?
3: ഭഗവതിയെ കാണാൻ.
4: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
3: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തുന്ന ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ.
7: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാണ്.
8: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
9: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
10: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
11: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
12: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
13: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
14: ഡയമണ്ട്

0: കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എ സി ബ്രാൻഡും സ്വന്തമാക്കാം.
0: ഓരോ പർച്ചേസിലും 3000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ നേടാം.
1: സെപ്റ്റംബർ 6 വരെ ടീസി അപ്ലൈ.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
3: എന്നാ പറയ?
5: 90 72 503 503.
6: നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ നമുക്ക് ചുറ്റും പുതുക്കാൻ കഴിയാതെ റദ്ദായിപ്പോയ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനുകൾ പുതുക്കുന്നതിന് 31 ഒക്ടോബർ വരെ സമയം അനുവദിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് UPS നെടുങ്കാട് സ്കൂളിൽ LPST വിഭാഗത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ തിങ്കളാഴ്ച രാവിലെ 10 അഭിമുഖത്തിനായി സ്കൂളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 9497638538 എന്ന നമ്പറിൽ വിളിക്കുക. മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് www.cemutthara.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുടെ ഭാഗമായി തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ വൈക്കം പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന തമിഴ്നാടിന് പുറത്തുള്ള വ്യക്തികൾക്കോ സംഘടനകൾക്കോ അപേക്ഷിക്കാം. 5 ലക്ഷം രൂപയും സ്വർണമെഡലും അടങ്ങുന്ന പുരസ്കാരം നൽകുക. അപേക്ഷ സെപ്റ്റംബർ 12 മുൻപ് ലഭിക്കണം. അപേക്ഷിക്കേണ്ട വിലാസം സെക്രട്ടറി, പബ്ലിക് ആന്റ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, സെക്രട്ടേറിയറ്റ്, ചെന്നൈ 600009. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
7: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
8: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്. കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
10: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
11: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഇനി കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രത്തിൽ ലെസ് ജാനകി പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണമൂർത്തി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: AC യുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
3: 1.5 ടോട്ടൽ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: സുലൈമാൻ ചുറ്റും നോക്കി. അടുത്തുതന്നെ ഒരു തോണി ചെരിച്ചിട്ടുണ്ട്. അത് കടലിൽ ഒരു സമരം നടത്തി തിരിച്ചുവന്ന് ക്ഷീണിച്ചു കിടക്കുന്നതുപോലെയുണ്ട്. അതിന്മേൽ ഒരു ചെറുക്കൻ വിശ്രമിക്കുന്നു. നിഴൽ പോലെയേ കാണാനുള്ളൂ. അവൻ ബാപ്പ കടലിൽ നിന്നും വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാവും. പ്രതീക്ഷിച്ചിരിക്കുവാൻ മുതിർന്ന മക്കളുള്ള അച്ഛന്മാരെപ്പറ്റി ഒരു നിമിഷം ആലോചിച്ചു. അതോടൊപ്പം അസുഖകരങ്ങളായ അനേകം ചിന്തകൾ മനസ്സിലേക്ക് അടിച്ചുകയറി. അയാൾ തന്നോട് തന്നെ പറഞ്ഞു, ഈ കടലിലെ തിരകളും ആലോചനകളും അവസാനിക്കലില്ല. എന്നിട്ട് കടൽ തിരകളെപ്പറ്റി നിർബന്ധപൂർവം ചിന്തിച്ചു. ഇരുട്ടു കൂടുന്നതിനൊപ്പം തിരത്തലപ്പുകളിലെ വെള്ള ലേസുകൾ തെളിഞ്ഞുവരികയാണ്. ഈ കളിയും ചിരിയും കിടന്നുരുളലും തുടങ്ങിയിട്ട് കാലമെത്രയായി? മനുഷ്യരേക്കാൾ മുമ്പുണ്ട് ഈ കടല് എന്നോർക്കുന്നുണ്ടോ? മനുഷ്യരൊക്കെ ചത്തു കെട്ടുപോയാലും ഈ തിരകൾ അലറും, ഉരുളും. ആകാശവും ഭൂമിയും അടുത്തു കൂടുന്നതുപോലെ അയാൾക്ക് തോന്നി. അയാൾ ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. ഇരുട്ട് വർദ്ധിച്ചിരിക്കുന്നു. തോണിയിലിരിക്കുന്ന നിഴൽ ഒന്നനങ്ങി. സുലൈമാൻ ശ്രദ്ധിച്ചു. അത് പതുക്കെ കടലിനടുത്തേക്ക് നീങ്ങുന്നു. ആശങ്കാജനകമായ വിധത്തിലായിരുന്നു നടത്തം. നിഴൽ കടലിലേക്കിറങ്ങുകയാണ്. തിരകൾ കാലിൽ വന്നടിക്കുന്നുണ്ടാകും. പെട്ടെന്ന് നിന്നു. ഒരു നിമിഷം എടുത്തൊരു ചാട്ടം. അതോടെ സുലൈമാന്റെ പെരുവിരലിൽ നിന്ന് ഒന്ന് പതച്ചു കയറി. അയാൾ കുതിച്ചെഴുന്നേറ്റ് ഓടിച്ചെന്ന് കൂടെ ചാടി. തിരമാലകൾ അലറിപ്പാഞ്ഞുവന്ന് പൊട്ടിച്ചിരിച്ചു. മീതെ തെളിഞ്ഞുവരുന്ന നക്ഷത്രങ്ങൾ കൺതിരുമ്മി നോക്കുകയാണ്. ഒന്നും കാണുന്നില്ല. തിരമാലകൾ കിതയ്ക്കുന്ന മാറുമായി ഓടിയോടി വരുന്നു. വീണുരുളുന്നു, ചിതറിപ്പോകുന്നു. നക്ഷത്രങ്ങൾ കൂടെ കൂടെ കൺമിഴിച്ചു നോക്കി. ഒന്നുമില്ല. ജലപ്പരപ്പിന് മുകളിൽ മനുഷ്യ ശിരസ് ഒന്നുമില്ല. എന്തിനാണ് സുലൈമാൻ കടലിലേക്ക് എടുത്തു ചാടിയത്?

0: വെള്ളത്തിലാണ്ടുപോകുന്ന ഒരു നിഴലിന് കൂട്ടു നിൽക്കാൻ അയാളോട് ആര് പറഞ്ഞു? രക്ഷപ്പെട്ടോളൂ എന്നേ പ്രകൃതി പറയുന്നുള്ളൂ, രക്ഷിക്കൂ എന്ന് ആരാണ് പറയുന്നത്? ഇതൊന്നും അയാൾ ചിന്തിച്ചില്ല, സമയമുണ്ടായിരുന്നില്ല, ആരും കൽപ്പിച്ചു കൂട്ടി തുമ്മാറില്ലല്ലോ. അയാളുടെ ആത്മാവൊന്ന് തുമ്മിപ്പോയി. സർദീം
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
6: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
7: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
8: ആര്യശാല സുബ്ബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
9: സുബ്ബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബ്ബയ്യ ജ്വല്ലറി, ആര്യശാല.

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
3: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ പ്രശസ്തനായ സംഗീത സംവിധായകനും ഗാനരചയിതാവും കവിയും എഴുത്തുകാരനുമായിരുന്നു സലിൽ ചൌധരി. 1925 നവംബർ 19 പശ്ചിമബംഗാളിലെ ഗജിപൂരിൽ ജനിച്ചു. ഹിന്ദി, ബംഗാളി, മലയാളം തുടങ്ങി നിരവധി ഇന്ത്യൻ ഭാഷകളിലെ സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകി. മലയാള സിനിമയിൽ സലിൽ ചൌധരിയുടെ സംഗീതത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ഇന്ത്യൻ നാടോടി സംഗീതത്തിന്റെയും പാശ്ചാത്യ സംഗീതത്തിന്റെയും മനോഹരമായ സമന്വയം കാണാം. 1995 സെപ്റ്റംബർ 5 സലിൽ ചൌധരി അന്തരിച്ചു. ഇന്ത്യൻ സംഗീത ലോകത്തിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ മഹാനായ സംഗീത പ്രതിഭയായി അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആ സ്മരണയിൽ ഇന്ന് ഒന്ന് രണ്ട് ഗാനങ്ങൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിൽ കേൾപ്പിക്കുകയാണ്. ആദ്യം ദേവദാസി എന്ന ചിത്രത്തിൽ ONV രചിച്ച് യേശുദാസ് പാടിയ ഗാനം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
2: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: നമസ്തേ. അനന്തപുരിയിൽ ഇനി വരുൺ ജെ തിലക്കും അഖില ആനന്ദും പാടിയ ഒരു ഗാനം കേൾപ്പിക്കാം. ചിത്രം ആശംസകളോടെ അന്ന, രചന രാജീവ് ആലുങ്കൽ, സംഗീതം പാർത്ഥസാരഥി.
7: Thank you.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
6: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളി ഏജൻസീസിലേക്ക്.
7: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
4: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
3: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ടിഎൻസി അപ്ലൈ.
5: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
0: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
4: 1.5 to 10 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: ടിഎൻസി അപ്ലൈ.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് സിൽ ഫിലിം സോങ്സ്. 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഈ സ്നേഹോപഹാരത്തിൽ ഇന്ന് കേൾപ്പിക്കുന്നത് 2011 2020 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം നജിമർഷാദും വിവേകാനന്ദനും പാടിയ ഗാനം, ചിത്രം ഡോക്ടർ ലവ്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിനു തോമസ്.
1: ആകാശം ദൂരെ എന്നതോ നുണയല്ലേ,

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
7: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 9,50,000 ത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
8: ഈ ഗാനം ഹരിചരണും ചിന്മയും പാടിയത്. ചിത്രം ഹീറോ. രചന അനിൽ പനച്ചൂരാൻ. സംഗീതം ഗോപി സുന്ദർ.

0: 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ
1: കിട്ടും?
0: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
3: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്. പിന്നെ ഫിട്ടാപ്പള്ളിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
4: ഫിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ഗാനഭാരതിൽ ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. ചിത്രം കളക്ടർ. രചന സുധാംശു, സംഗീതം രഘുകുമാർ.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎംസി അപ്ലൈ.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
3: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
4: ഇനി ഫ്രൈഡേ എന്ന ചിത്രത്തിൽ നജിം അർഷാദും ഗായത്രി അശോകനും പാടിയ ഗാനം. രചന ബി ആർ പ്രസാദ്, സംഗീതം റൂബി അബ്രഹാം.

0: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairying, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairying, Government of India.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: അടുത്ത ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം നന്ദു കർത്ത. നജ്മ അർഷാദും സൗമ്യ ടി ആറും പാടിയതാ ചിത്രം ഇഡിയറ്റ്സ്.

0: 101.9 ആകാശവാണി ആനന്ദപുരി FM സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് അവസാനിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക, പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യ വിഷയങ്ങളെയും കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറുക എന്നിവയാണ് സന്ദർശന ലക്ഷ്യം. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് അവലോകനം ചെയ്തു. 29 വനിതാ ഓഫീസർ കേഡറ്റുകൾ ഉൾപ്പെടെ 313 പേർ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. നേപ്പാൾ ദുരന്തത്തിൽ ടിബറ്റൻ സ്വയംഭരണ മേഖലയിൽ ഇന്ത്യക്കാരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ 95 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ നേപ്പാളിന് നൽകിയതായും ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ സഹായം തുടരുമെന്നും വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പെട്രോളിയം ഭേദഗതി ചട്ടങ്ങൾ 2026 കരട് വിജ്ഞാപനം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഗസറ്റ് പകർപ്പുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തീയതി മുതൽ 30 ദിവസത്തെ കാലാവധി പൂർത്തിയായ ശേഷം രേഖയിന്മേൽ പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രാലയം പരിഗണിക്കും. ഇന്ന് പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ 139 ജന്മവാർഷിക ദിനം. ന്യൂഡൽഹിയിലെ തീൻമൂർത്തി ഭവനിൽ 22 ഭാരതരത്ന പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത് അനുസ്മരണ സമ്മേളനത്തെ മുൻ രാജ്യരക്ഷാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ അഭിസംബോധന ചെയ്യും. കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച പൊതുസമ്മേളനം ഇന്ന്. വൈകിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മുക്കാളി റെയിൽവേ ട്രാക്കിന് സമീപം ടിപ്പർ ചരിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിച്ച വാഹനമാണ് മറിഞ്ഞത്. ലോക അംബൈത്ത് മത്സര പരമ്പരയ്ക്കിന്ന് അഹമ്മദാബാദിൽ തുടക്കം. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാര ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും.

എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്. ഇപ്പോൾ കേൾക്കാം പുത്തൻ പാട്ടുകൾ. ആദ്യം കേൾപ്പിക്കുന്നു ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കരും പൂർണിമ കണ്ണനും പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrbord.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
5: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: അടുത്ത പുത്തൻപാട്ട് ഉന്മാദം എന്ന ചിത്രത്തിലേത്. ഈ ഗാനം ശക്തിശ്രീ ഗോപാലനും ലാൽ കൃഷ്ണയും പാടിയത്. രചന അൻവർ അലി, സംഗീതം മുജീബ് മജീദ്.

0: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
1: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച് മൈ ജി പ്രൈസ് ചലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടി എൻ സി അപ്ലൈ.
3: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
4: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിങ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിങ് കാർഡ് കൊണ്ടുപോകണം.
5: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
7: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
8: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
12: ആരെക്കാണാ പോവാ?
11: ഭഗവതിയെ കാണാൻ.
12: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
11: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തുന്ന ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
13: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
14: അടുത്ത പുത്തൻപാട്ട് സിത്താര കൃഷ്ണകുമാർ പാടിയത്, ചിത്രം ഐ നോബഡി. ഗാനരചന അൻവർ അലി, സംഗീതം ജീക്സ് ബിജോ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അടുത്ത പുത്തൻപാട്ട് മധുവിധു എന്ന ചിത്രത്തിലേത് ഹിഷാം അബ്ദുൾ വഹാബും അനില രാജീവും പാടിയത്. ഗാനരചന അരുൺ ഏലാദ്, സംഗീതം ഹിഷാം അബ്ദുൾ വഹാബ്.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 14,190 രൂപ നിരക്കിലും പവന് 1,360 രൂപ കുറഞ്ഞ് 113,520 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
5: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
4: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ നേടാനും അവസരം.
5: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
4: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. ചീസി ബൈ.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. നമുക്കിനി വിനി ശ്രീനിവാസൻ പാടിയ ഒരു പുത്തൻ പാട്ട് കേൾക്കാം. ചിത്രം സർവമായ. ഗാനമെഴുതിയത് മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: ഇനി കേൾപ്പിക്കുന്ന പുത്തൻ പാട്ട് ശ്രീകാന്ത് ഹരിഹരനും മൃദുല വാര്യരും പാടിയത്, ചിത്രം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. രചന ചാൾസ് ജി തോമസ്, സംഗീതം പ്രശാന്ത് മോഹൻ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: അമൃത ജയകുമാർ പാടിയ പുത്തൻ പാട്ടാണിത്. ചിത്രം 40കളിലെ പ്രണയം. രചന രമേശസ്. മകയിരം സംഗീതം ഗിരീഷ് നാരായണൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
5: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
6: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
5: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
6: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
7: TNC apply.
8: അടുത്ത പുത്തൻപാട്ട് സൂരജ് സന്തോഷ് പാടിയത് ചിത്രം ICU. രചന BK ഹരിനാരായണൻ, സംഗീതം ജോസ് ഫ്രാങ്ക്ലിൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ദേശീയ അധ്യാപക ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകരുടെ നിസ്വാർത്ഥ സേവനം പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. പുതുതലമുറയെ നേർവഴിക്ക് നയിക്കുന്നതിനും ഇന്ത്യയുടെ സ്ഥായിയായ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നതിലും അധ്യാപകർ മുഖ്യ പങ്ക് വഹിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മവാർഷികത്തിൽ മന്ത്രി ശ്രദ്ധാഞ്ജലി നേർന്നു. ഓരോ പഠനവും സ്വയം നവീകരിക്കലാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അത് പകർന്നു നൽകുന്നത് പുതിയ ഊർജ്ജമാണെന്നും അധ്യാപകർക്ക് ആശംസകൾ നേരുന്നതായും മുഖ്യമന്ത്രി കോഴിക്കോട് അറിയിച്ചു. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ച സംഭവത്തിൽ 7 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവ സഞ്ജിത്ത്, മുരളീകൃഷ്ണൻ, ജോഷ്വ, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരാണ് മരിച്ചത്. തൃശൂർ അപകടസ്ഥലത്ത് വെളിച്ചക്കുറവുണ്ടായിരുന്നു എന്ന് മന്ത്രി ഒ ജെ ജനേഷ്. അപകടസ്ഥലം ബ്ലാക്ക് സ്പോട്ട് അല്ലെന്നും ആദ്യമായാണ് ഇവിടെ അപകടം സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ 1-ാം ഘട്ടം വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. 2-ാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. ISO ടാങ്ക് കണ്ടെയ്നറുകളിൽ പെട്രോളിയം കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും 3 വർഷം വരെ അനുമതി നൽകാൻ 2022 പെട്രോളിയം ചട്ടങ്ങളിൽ ഭേദവരുത്തുമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. പൂർത്തീകരിച്ച അപേക്ഷകളിൽ 7 പ്രവൃത്തി ദിവസങ്ങൾക്കകം തീരുമാനമുണ്ടാകുന്ന സംവിധാനവും നടപ്പിലാക്കും. കെസിഎൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ഗാനകൈരളിയിൽ ഇന്ന് പന്തളം എസ് നവീൻ പാടുന്ന ശ്രീകൃഷ്ണ സ്തുതികൾ കേൾക്കാം. ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം.

ഗാനകൈരളിയിൽ ഇതുവരെ കേട്ടത് പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ സ്തുതികൾ, ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഖടം. ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം കുരീപ്പുഴ സജീവ്, നിർവഹണം മനേഷ് എംപി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനു തന്നെ.
2: അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
3: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
4: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
5: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജേ.
6: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജേ ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
6: വേഗമാകട്ടെ, ഓഫർ September 6 വരെ മാത്രം.
5: TNC apply.
7: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
8: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
10: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
11: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
12: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്നറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
13: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും.
14: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
15: TNC apply.
5: AC യുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജേ.
6: 1.5 to 2 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
5: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
6: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
5: September 6 വരെ TNC apply.
0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
16: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
17: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
18: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: ചലച്ചിത്ര ഗാനങ്ങൾ

ബംഗാളി പ്രതിഭയുടെ തിളക്കം ബോംബെ ചലച്ചിത്ര ലോകത്ത് പ്രതിഫലിപ്പിച്ച് കർണാട്ടിക്കിന്റെയും ഹിന്ദുസ്ഥാനിയുടെയും മധുരം ശ്രോതാക്കളിൽ നിറച്ച് കിഴക്കേന്ത്യൻ സംഗീതത്തിന് സിനിമാ ഗാനങ്ങളിൽ സ്ഥാനം നേടിക്കൊടുത്ത പ്രഗത്ഭമതിയായ സംഗീത സംവിധായകൻ, കവി, ഗാനരചയിതാവ്, കഥാകൃത്ത്. നാൽപ്പത്തിരണ്ടോളം ബംഗാളി ചിത്രങ്ങൾ, 75 ഹിന്ദി ചിത്രങ്ങൾ, തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ എത്രയോ. ചെമ്മീൻ, ഏഴു രാത്രികൾ, അഭയം, രാസലീല, സ്വപ്നം, രാഗം, നെല്ല്, നീലപൊന്മാൻ, തോമശ്ലിഹ, തുലാവർഷം, ഈ ഗാനം മറക്കുമോ, മദനോത്സവം, തുമ്പോളിക്കടപ്പുറം തുടങ്ങി എത്രയോ മലയാള ചലച്ചിത്രങ്ങൾക്കും സംഗീത സംവിധായകനായ പ്രതിഭ. വ്യത്യസ്തമായ നിരവധി ശ്രവണമധുര ഗാനങ്ങൾ സംഗീത ലോകത്തിന് സമ്മാനിച്ച സലിൽ ചൌധരി തന്റെ 73 വയസ്സിൽ 1995 സെപ്റ്റംബർ 5 അന്തരിക്കുമ്പോൾ ബാക്കി വച്ചത് എത്രയോ ഓർമ്മയിൽ നിറയുന്ന മധുരഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ സ്മൃതി ദിനത്തിൽ ഇതാ കുറച്ച് നല്ല പാട്ടുകൾ അനന്തപുരി എഫ്എമ്മിന്റെ ശ്രോതാക്കൾക്കായി. ഈയിടെ നമ്മെ വിട്ടുപോയ എസ് ജാനകിയുടെ ശബ്ദത്തിലൂടെയാവട്ടെ ആദ്യത്തെ പാട്ട് അല്ലേ. സലിൽ ചൌധരിയുടെ സംഗീതത്തിൽ എസ് ജാനകിയും സംഘവും പാടിയ പാട്ടാണ് ഇന്നാദ്യം. ഗാനത്തിനുവേണ്ടി വരികൾ എഴുതിയത് അൻവിയ കുറുപ്പാണ്. ചിത്രം മദനോത്സവം.

ഉത്തരേന്ത്യൻ സംഗീതത്തിന്റെ മാസ്മരികത മലയാളിക്ക് അനുഭവ വേദ്യമാക്കി കടന്നുവന്ന അദ്ദേഹത്തെ നമ്മൾ മലയാളികൾ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ചേർത്ത് പിടിച്ചു വിളിച്ചു സലിൽദാ എന്ന്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലിൽ ചൌധരി ഇണമിട്ട് യേശുദാസ് ആലപിച്ച ഈ ഗാനവും ഈ ചിത്രത്തിന്റെ പേരും എത്രയോ അന്വർത്ഥമാണെന്ന് തോന്നിപ്പോകുന്നു. ഈ ഗാനം മറക്കുമോ എന്നാണ് ഈ ചിത്രത്തിന്റെ പേര് തന്നെ. ഈ ഗാനം നമുക്ക് മറക്കാൻ കഴിയുമോ?

0: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡറാണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ
2: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ. TNC apply.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 September 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
3: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
7: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
8: ആര്യശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാർ കേട്ടോ.
7: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇ സ്കൂട്ടർ, 3rd റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
2: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
2: ഓഫർ September 6 വരെ മാത്രം.
5: TNC apply.
9: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: സംഗീതം എന്ന മധുരമാന്ത്രിക ലോകത്തിൽ സലിൽദായയുടെ ഈ ഗാനം അതിമധുരം. ഹൃദയഗാനമായി നീ എവിടെ എന്ന ചോദ്യം ONV കുറിപ്പ് ചോദിക്കുമ്പോൾ സംഗീതത്തിന്റെ മാസ്മരിക സൗന്ദര്യവുമായി ഇതായി പാട്ട്. പി. സുശീല പാടിയ ഗാനമാണിത്. ചിത്രം സമയമായില്ല പോലും.

ഉത്തരേന്ത്യൻ സംഗീതജ്ഞനെ, മലയാളത്തിന്റെ രചനാവൈഭവൻ വയലാർ സംഗീതം നൽകാൻ കേരളത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഭാരതത്തിന്റെ വാനമ്പാടിയായ ആ ശബ്ദ സുഭഗത്തെക്കൂടി കൂട്ടുവിളിച്ചു. ലതാ മങ്കേഷ്കർ എന്ന ഇന്ത്യയുടെ വാനമ്പാടി മലയാളിക്ക് വേണ്ടി പാടിയ പാട്ട് സലിൽ ചൗധരിയുടെ സംഗീതത്തിലായിരുന്നു. നെല്ല് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. കേൾക്കാം സലിൽദായുടെ ഓർമ്മദിനത്തിൽ ആ പാട്ട്.

തയ്യാറെ തയ്യാറെ താര എന്ന വഞ്ചിപ്പാട്ടിൻ്റെ ഈണം മലയാളിയിലേക്ക് കൊണ്ടുവന്ന് ഉത്തരേന്ത്യൻ സംഗീതജ്ഞനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിച്ച് ഉത്തരേന്ത്യൻ സംഗീത ഗായികയെ കൊണ്ട് പാടിപ്പിച്ച് ഈ ഗാനം അനശ്വരമാക്കി മാറ്റി വയലാർ. വയലാറിൻ്റെ ഗാനങ്ങൾക്കായിരുന്നു സലിൽ ചൗധരിയുടെ മിക്ക ഈണങ്ങളും എന്ന് തോന്നിയിട്ടുണ്ട്. തെന്നിന്ത്യയുടെ പൂങ്കുയിൽ എസ് ജാനകിയുടെ ശബ്ദത്തിലൂടെ അത് മലയാളി ഹൃദയങ്ങളിൽ സംഗീത കുളിർമഴ പെയ്യിച്ച ഒരു പാട്ടാണ് അടുത്തത്, നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിലെ പാട്ട്.

വാണി ജയറാം എന്ന ഗായികയുടെ ശബ്ദം സലിൽ ചൗധരി എന്ന സംഗീത സംവിധായകൻ ഈ ഗാനത്തിൽ എത്രത്തോളം പ്രയോജനപ്പെടുത്തി എന്ന് നമുക്ക് കാണാം. വയലാറിന്റെ മാന്ത്രിക തൂലികയിൽ പിറന്ന ഈ പാട്ട് സലിൽദായുടെ മാസ്മരിക സംഗീതത്തിലൂടെ വാണി ജയറാമിന്റെ ശബ്ദമനോഹാരിതയിലൂടെ ഇതാ നിങ്ങൾക്കായി സലിൽ ചൗധരിയുടെ സ്മൃതി ദിനത്തിൽ.

ബംഗാളി പ്രതിഭയുടെ തിളക്കം ബോംബെ ചലച്ചിത്ര ലോകത്ത് പ്രതിഫലിപ്പിച്ച് കർണാട്ടിക്കിന്റെയും ഹിന്ദുസ്ഥാനിയുടെയും മധുരം ശ്രോതാക്കളിൽ നിറച്ച് കിഴക്കേന്ത്യൻ സംഗീതത്തിന് സിനിമാഗാനങ്ങളിൽ സ്ഥാനം നേടിക്കൊടുത്ത പ്രഗത്ഭമതിയായ സംഗീത സംവിധായകൻ, കവി, ഗാനരചയിതാവ്, കഥാകൃത്ത്, വ്യത്യസ്തമായ നിരവധി ശ്രവണ

0: മാതൃഗാനങ്ങൾ സംഗീത ലോകത്തിന് സമ്മാനിച്ച സലിൽ ചൌധരി. 73-ാമത്തെ വയസ്സിൽ 1995 സെപ്റ്റംബർ 5 അന്തരിച്ചു പോകുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ചത് എത്രയോ ഓർമ്മയിൽ നിറയുന്ന മധുരമുള്ള പാട്ടുകൾ. അദ്ദേഹത്തിന്റെ സ്മൃതി ദിനത്തിൽ ഇതുവരെ നമ്മൾ കേട്ടത് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളായിരുന്നു. നന്ദി. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പാഠപുസ്തകങ്ങൾക്കപ്പുറം സഞ്ചരിച്ച് വിദ്യാർത്ഥികളുടെ ബാല്യത്തെ സംരക്ഷിച്ച് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കാൻ അധ്യാപകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവ വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് ആസക്തിയുടെ പ്രശ്നം മറികടക്കാൻ അധ്യാപകർ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി അധ്യാപകരോട് ആവശ്യപ്പെട്ടു. കായിക വിനോദങ്ങൾ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലൂടെ അമിത സ്ക്രീൻ സമയം ചെലവഴിക്കൽ പരിഹരിക്കാൻ കഴിയണമെന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് വിഒ ചിദംബരംപിള്ളയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഊർജ്ജം വിഒ ചിദംബരംപിള്ള രാജ്യമാകെ പ്രചരിപ്പിച്ചെന്ന് ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ഭാവി സുരക്ഷിതമാക്കാൻ ജീവിവർഗമായ കഴുകന്മാരെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപീന്ദർ യാദവ്. അന്താരാഷ്ട്ര കഴുകൻ അവബോധ ദിനത്തിൽ സാമൂഹിക മാധ്യമക്കുറിപ്പിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ തുടരുന്നു. 2 ദിവസത്തെ യോഗം ഇന്നലെയാണ് തുടങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ ശരീരത്തിൽ സൂചി കണ്ടെത്തിയെന്ന മാതാപിതാക്കളുടെ ആരോപണത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫാണ് കേസെടുത്തത്. ശബരിമല ഫെസ്റ്റിവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ നെന്മാറ കൊല്ലങ്കോട് റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 15.24 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായ്രാജ് റെങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമിഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയൻ അയൂബ് താൻ വി ക്യോങ് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. നവമാധുരി. 2020 മുതൽ 2026 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നവമാധുരിയിൽ. ആദ്യമിത ചതുർമുഖം എന്ന ചിത്രത്തിലെ പാട്ട്.

നവമാധുരിയിലെ അടുത്ത പാട്ട് മനോമഞ്ജിത്ത് വരികളെഴുതി അരുൺ മുരളീധരൻ സംഗീത സംവിധാനം നിർവഹിച്ച് ഹരിശങ്കർ പാടിയ പാട്ടാണ്. ചിത്രം അനുഗ്രഹീതൻ ആന്റണി.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഫോൺ ഞാൻ പറയാം.
2: എന്നാ പറയാം?
4: 90 72 503 503.
5: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു. നല്ല ഓഫർ കിട്ടിയേനെ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
1: മൈജിയിൽ കിട്ടും.
5: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
9: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം, മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
5: എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
10: 2024 പുറത്തിറങ്ങിയ അഭിരാമി എന്ന ചിത്രത്തിലെ പാട്ടാണ് നവമാധുരിയിൽ ഇനി. സച്ചിൻ വാര്യരും നിത്യമാമനും പാടിയ ഈ പാട്ട് ജോൺ പോളാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. സിബു സുകുമാരന്റെ സംഗീതവുമായി ഇതാ ആ ഗാനം.

ശ്രീരാഗ സുരേഷാണ് സംഗീതം വഹിച്ചിരിക്കുന്നത്. നിത്യൻ നോബൽ വരികൾ എഴുതിയിരിക്കുന്നു. ചിത്രം അടിയാൻ

0: ചാലഞ്ചിംഗ് വില
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും പാടിയ ഗാനമാണ് നവമധുരലിനി. 2025 പുറത്തിറങ്ങിയ 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിലെ പാട്ടാണിത്. അജീഷ് ദാസിന്റേതാണ് രചന. ആനന്ദ് മധുസൂദനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: വാഷിംഗ് മെഷീൻ വാങ്ങണം. വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
6: നല്ല ഓണം ഓഫർ.

0: കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
0: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: നവമാധുരിയിൽ ഇനി 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ഹരിശങ്കറും മീനാക്ഷി അനൂപുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനരചന മനോമഞ്ജത്തും സംഗീത സംവിധാനം ഷാൻ റഹ്മാനും.

ഇന്നത്തെ നവമാധുരിയിലൂടെ ഒരു പാട്ടുകൂടി നമുക്ക് കേട്ടാലോ? ഈ ഗാനം ഹേഷം അബ്ദുൽ വഹാബിൻ്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ ഹൃദയം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയതാണ്. 2021 പുറത്തിറങ്ങിയ ചിത്രമാണിത്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

തിരുവനന്തപുരത്തു നിന്നും ചെന്നൈ വരെ പോകുന്ന ചെന്നൈ മെയിൽ 19:35 മിനിറ്റുകൾക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നതാണ്.

0: നവമാധുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. 2021 മുതൽ 2026 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നവമാധുരിയിൽ അനന്തപുരി എഫ് എം ഉൾപ്പെടുത്തുന്നത്.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം.

0: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡറാണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു.
1: ഞാനൊരു ചോദ്യം ചോദിക്കാം, PCOD PMOS തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം കിട്ടിയോ? ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, തെറ്റായ ഉത്തരങ്ങൾ പോലും നമ്മളെ ശരിയായ ധാരണയിലേക്ക് എത്തിക്കും. ഇനി നമുക്ക് കണ്ടെത്താം, PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, PMOS പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. പലപ്പോഴും

പലപ്പോഴും നമ്മൾ രണ്ടിനെയും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് രണ്ടും വ്യത്യസ്തമാണ്. പി എം ഒ എസ് ഒരു സിൻഡ്രമാണ്, ഒറ്റ പ്രശ്നമല്ല. പല ശാരീരികവും ഹോർമോണുകളും മെറ്റബോളിക്കുമായ മാറ്റങ്ങളുടെ ഒരു കൂട്ടായ്മ. അതുകൊണ്ട് ഇതിനെ അണ്ഡാശയത്തിന്റെ മാത്രം പ്രശ്നമായി കാണരുത്. ഇനി മറ്റൊരു ചോദ്യം, പി എം ഒ എസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? ക്രമമില്ലാത്ത ആർത്തവമാണോ? ശരീരഭാരം കൂടുന്നതാണോ? മുഖക്കുരുവാണോ? അമിത രോമവളർച്ചയാണോ? അതോ ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയമാണോ? ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഉത്തരം. ശരി, ഇനി പി എം ഒ എസിനെ കുറിച്ച് ആഴത്തിൽ സംസാരിക്കാം. പി എം ഒ എസിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ലക്ഷണമാണ് ക്രമമില്ലാത്ത ആർത്തവം. മാസങ്ങളോളം വരാതിരിക്കുക, വളരെ വൈകി വരിക, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം രക്തസ്രാവമുണ്ടാവുക, അല്ലെങ്കിൽ വളരെയധികം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ആകാം. അതിനോടൊപ്പം പെട്ടെന്നുള്ള ശരീരഭാരം, മുഖത്തും ശരീരത്തും അമിതമായ രോമം, മുഖക്കുരു, തലമുടി കൊഴിച്ചിൽ ഇവയും ഉണ്ടാകാം. ചിലർക്ക് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ആർത്തവം ക്രമമല്ലാത്തതുകൊണ്ട് മാത്രം പി എം ഒ എസ് ആണോ? അല്ല, അതിന് പല കാരണങ്ങളുണ്ടാകാം. അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ അണ്ടാശയത്തിൽ സിസ്റ്റിക് മാറ്റങ്ങൾ കണ്ടുവെന്ന് വെച്ച് മാത്രം പി എം ഒ എസ് എന്ന് പറയാമോ? പറ്റില്ല. ശരിയായ ഹിസ്റ്ററി, ക്ലിനിക്കൽ പരിശോധന, ആവശ്യമായ രക്തപരിശോധനകൾ, അൾട്രാസൗണ്ട് സ്കാനിങ് ഇവയെല്ലാം ഒരുമിച്ച് വിലയിരുത്തിയ ശേഷം മാത്രമേ രോഗനിർണയം നടത്താവൂ. ഒരൊറ്റ ലക്ഷണം കണ്ട് തിടുക്കപ്പെട്ട് നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഇന്ന് പി എം ഒ എസ് ഇത്രയധികം കേൾക്കുന്നത്? ഇതിന് ഒറ്റ ഉത്തരമില്ല. നമ്മുടെ മാറിയ ജീവിതശൈലിക്ക് വലിയ പങ്കുണ്ട്. വ്യായാമക്കുറവ്, അമിതമായ ഫാസ്റ്റ് ഫുഡ്, ശരീരഭാരം, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്നു. ഇതിൽ വളരെ പ്രധാനമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കാര്യം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന ഹോർമോൺ ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണിത്. ഇത് ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും പി എം ഒ എസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പി എം ഒ എസിനെ അണ്ടാശയത്തിന്റെ മാത്രം പ്രശ്നമായി കാണാൻ പാടില്ല. ശരി, ഇനി ചികിത്സയിലേക്ക് കടക്കാം. പി എം ഒ എസിന് ഏറ്റവും നല്ല ചികിത്സ എന്താണ്? വാസ്തവത്തിൽ പി എം ഒ എസിന് ഒരു രോഗം ഒരു മരുന്ന് എന്ന സൂത്രം പറ്റില്ല. കാരണം ഓരോ രോഗിക്കും ഓരോ പ്രശ്നമാണ്. ഒരാൾക്ക് ആർത്തവമാണ് പ്രധാന പ്രശ്നം, മറ്റൊരാൾക്ക് ശരീരഭാരം, വേറൊരാൾക്ക് മുഖക്കുരു അല്ലെങ്കിൽ അമിതരോമം, മറ്റൊരാൾക്ക് ഗർഭധാരണത്തിലെ ബുദ്ധിമുട്ട്. ഇത്രയും വൈവിധ്യമാർന്ന ലക്ഷണങ്ങളുള്ളപ്പോൾ എല്ലാവർക്കും ഒരേ ചികിത്സ നൽകാൻ കഴിയില്ല. ഇവിടെയാണ് ഹോമിയോപ്പതിയുടെ രോഗത്തെയല്ല രോഗിയെ ചികിത്സിക്കുക എന്ന തത്വം പ്രസക്തമാകുന്നത്. രോഗിയുടെ ശാരീരിക ലക്ഷണങ്ങൾ, മാനസികാവസ്ഥ, മുൻകാല രോഗചരിത്രം, പാരമ്പര്യം തുടങ്ങിയവ വിശദമായി മനസ്സിലാക്കി വ്യക്തിപരമായ ചികിത്സ നൽകുക എന്നതാണ് ഹോമിയോപ്പതിയുടെ സമീപനം. എന്നാൽ മരുന്ന് മാത്രം കഴിച്ചാൽ പി എം ഒ എസ് മാറുമെന്ന് കരുതരുത്. ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഭക്ഷണക്രമം ശ്രദ്ധിക്കണം. മധുരവും അമിത കൊഴുപ്പും ബേക്കറി ഉൽപ്പന്നങ്ങളും കുറക്കണം. പകരം നാരുകളടങ്ങിയ പച്ചക്കറികൾ, പഴങ്ങൾ, ഓട്സ് പോലുള്ള ധാന്യങ്ങൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തണം. ദിവസവും ഏകദേശം 45 മിനിറ്റ് വ്യായാമം ചെയ്യണം. നടത്തം, യോഗ, വെയ്റ്റ് ട്രെയിനിങ് എന്നിവയിലേതെങ്കിലും ചെയ്യാം. നല്ല ഉറക്കം, മാനസിക സമ്മർദ്ദം കുറക്കൽ ഇവയും വളരെ പ്രധാനമാണ്. ഭക്ഷണം, വ്യായാമം, ഉറക്കം ഈ മൂന്ന് കാര്യങ്ങളും ശരിയാക്കിയില്ലെങ്കിൽ പി എം ഒ എസിന്റെ മാനേജ്മെന്റ് പൂർണ്ണമാകില്ല. സർജറിയെക്കുറിച്ചുള്ള ആശങ്കയും പലർക്കുമുണ്ട്. സാധാരണയായി പി എം ഒ എസിന് സർജറി ആവശ്യമില്ല. പി എം ഒ എസ് എന്ന രോഗനിർണയം കിട്ടി എന്നതുകൊണ്ട് മാത്രം ആരും ഓപ്പറേഷൻ ടേബിളിൽ കയറേണ്ടതില്ല. എന്നാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ വലിയ സിസ്റ്റോ അണ്ടാശയത്തിലെ മറ്റ് ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളോ കണ്ടാൽ അത് പി എം ഒ എസ് ആണെന്ന് കരുതി വിട്ടുകളയാനും പാടില്ല. അത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ സർജറി ആവശ്യമായി വന്നേക്കാം. ഇനി ഏറ്റവും വലിയ ആശങ്ക, എനിക്ക് പി എം ഒ എസ് ഉണ്ട്, ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലേ? ഇതിന് വെറും അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ പറ്റില്ല.
PMOS ഉള്ള എല്ലാവർക്കും ഗർഭധാരണത്തിൽ പ്രശ്നമുണ്ട്.

0: ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് അണ്ടവിസർജനം ക്രമരഹിതമായതിനാൽ ഗർഭധാരണം വൈകിയേക്കാം. എന്നാൽ ശരിയായ വിലയിരുത്തലും ആവശ്യമെങ്കിൽ ഫെർട്ടിലിറ്റി ചികിത്സയും ലഭിച്ചാൽ പലർക്കും ഗർഭിണിയാകാൻ സാധിക്കും. അതുകൊണ്ട് PMOS ഡയഗ്നോസിസ് കേട്ട ഉടനെ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതേണ്ടതില്ല. ഇനി നമുക്ക് തുടക്കത്തിലെ ചോദ്യങ്ങളിലേക്ക് തിരിച്ചു പോകാം. ആർത്തവം ക്രമമല്ലാത്തത് കൊണ്ട് മാത്രം PMOS ആണോ? അല്ല. വിശദമായ വിലയിരുത്തൽ വേണം. ശരീരഭാരം കൂടിയാൽ PMOS ആണോ? അല്ല. ഇതൊരു അനുബന്ധ ലക്ഷണമാകാം. എന്നാൽ ഇത് മാത്രം കണ്ട് രോഗനിർണയം നടത്താൻ പാടില്ല. PMOS ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലേ? അല്ല. പലർക്കും ഗർഭധാരണം സാധ്യമാണ്. PMOS ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ വേണമോ? സാധാരണയായി വേണ്ട. PMOS ഭയപ്പെടേണ്ട ഒരു വാക്കല്ല, പക്ഷേ അവഗണിക്കേണ്ടതുമല്ല. ശരിയായ രോഗനിർണയം, രോഗിയെ വ്യക്തിപരമായി വിലയിരുത്തൽ, ആവശ്യമായ ചികിത്സ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ആവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രം ഹോർമോൺ ചികിത്സ, വേണ്ടിടത്ത് മാത്രം ശസ്ത്രക്രിയ, ഇതാണ് ഏറ്റവും സന്തുലിതമായ സമീപനം. നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടത് ഭയപ്പെടുത്തലല്ല, അവബോധമാണ്. ശരിയായ സമയത്ത് ശരിയായ ചികിത്സയും കുടുംബത്തിന്റെ പിന്തുണയുമാണ്. PMOS ഒരു അവസാന വാക്കല്ല. ശരിയായ അറിവും ശരിയായ സമീപനവും ഉണ്ടെങ്കിൽ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയാണിത്. ഇന്ന് തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മനസ്സിൽ കുറിച്ച ഉത്തരം എന്തായിരുന്നു? PCOD ആയിരുന്നോ PMOS ആയിരുന്നോ? ഇപ്പോൾ ആ ഉത്തരം ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. തുടക്കത്തിൽ എഴുതിയ ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, കാരണം തെറ്റായ ഒരു ഉത്തരം പോലും ശരിയായ അറിവിലേക്കുള്ള ഒരു നല്ല തുടക്കമാണ്.
1: PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വഹാബ് CP.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വയലാർ രാമവർമ്മ വരികൾ എഴുതി സലൽ ചൗധരി ഈണമിട്ട്, യേശുദാസും സബിതാ ചൗധരിയും പാടിയ പാട്ടാണിത്. ചിത്രം സെയിന്റ് തോമസ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഒൻവിക്കുറിപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരി ഇണമിട്ട് യേശുദാസും വാണിജ്യറാമം പാടിയ പാട്ട് ഇനി കേൾക്കാം. ചിത്രം എയർ ഹോസ്റ്റസ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാറടിച്ച് മരിച്ച എട്ടുപേരെയും തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വം, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവ സഞ്ജിത്ത്, മുരളീകൃഷ്ണൻ, ജോഷുവ, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന, ജീവ എന്നിവരാണ് മരിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമേജിനിംഗ് കേരളം കോഴിക്കോട് അല്പസമയത്തിനകം സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് ഐഐഎമ്മിൽ ശില്പശാല. കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് സൂചി കണ്ടെത്തിയ സംഭവത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. കുട്ടിയുടെ കുടുംബം മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. തിയേറ്ററുകൾ ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്ന കാര്യത്തിൽ ഇടപെടുന്നതിൽ കോർപ്പറേഷന് പരിമിതിയുണ്ടെന്ന് തിരുവനന്തപുരം മേയർ വി വി രാജേഷ്. ഇക്കാര്യത്തിൽ നിയമപരമായ ഇടപെടലുകൾക്ക് മുൻപായി തിയേറ്റർ ഉടമകൾ ധാരണയിൽ എത്തണമെന്ന് മേയർ ആവശ്യപ്പെട്ടു. കൊച്ചി നഗരത്തിലെ ഷോപ്പിംഗ് മാളിലെ മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വിഭാഗവും സിവിൽ സപ്ലൈസ് വകുപ്പും ചേർന്ന് പരിശോധന നടത്തി. മൾട്ടിപ്ലക്സുകളിൽ ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്നു എന്ന പരാതികളെ തുടർന്നാണ് പരിശോധന. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം പി മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് കെ അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. കണ്ണൂർ മുഴക്കുന്ന് പിഞ്ഞാണപ്പാറയിൽ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടി. പിഞ്ഞാണപ്പാറയിലെ ദേവദാസിന്റെ പൂട്ടിക്കിടന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 197 ഇലക്ട്രിക് ഡിറ്റനേറ്ററാണ് പിടികൂടിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം.

ഈണപ്പൂക്കുട. പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി എഫ് എം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പാട്ടിന്റെ പൂക്കൂടയാണിത്. ഈ പൂക്കൂട നിറക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഈ പൂക്കൂടയിലേക്ക് നിറയ്ക്കാം. വൈവിധ്യമാർന്ന രാഗതാളലയങ്ങളാലും സംഗീത സംവിധാനത്തിന്റെ നിറങ്ങളാലും രചനാഗതിയുടെ ഭംഗിയാലും ഈണങ്ങൾ നിറഞ്ഞ ഈ പൂക്കൂട എത്ര സുന്ദരമായിരിക്കും അല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഈണപ്പൂക്കൂടയിലൂടെ കേൾക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കുക എന്നതാണ്. നിറയ്ക്കണ്ടേ നിങ്ങളുടെ ഈ പൂക്കൂട? നമ്പർ ഇതാണ്: 8281423305. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു: 8281423305. ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ പൂക്കളെ നമുക്ക് ആസ്വദിക്കാം. നമ്പർ ഒരിക്കൽ കൂടി: 8281423305. ഇന്നത്തെ ഈണപ്പൂക്കൂടയുമായി നിങ്ങളോടൊപ്പം സ്മിത സുരേഷ്. ആദ്യത്തെ പൂക്കൂടയിലെ പൂവിന് നമുക്ക് പരിചയപ്പെടാം. ചാരുലതേ ചന്ദ്രിക എന്ന പാട്ടാണ്. കേശവദാസപുരത്ത് നിന്ന് സുഗുണനാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. റോമിയോ എന്ന പഴയ ചിത്രത്തിലെ പാട്ടാണിത്. വയലാറം ദേവരാജനും ഒരുക്കിയ പാട്ട് യേശുദാസ് പാടിയത്.

ഈണപ്പൂക്കൂടയിലെ അടുത്ത പാട്ട് വയലാർ ശരത്ചന്ദ്ര വർമ്മ അവരിൽ എഴുതി അലക്സ് പോൾ ഇണമിട്ട് പ്രദീപ് ബാബുവും ലിജി ഫ്രാൻസിസും വിപിൻ സേവിയറും ചേർന്ന് ആലപിച്ച ഗാനമാണ് ചിത്രം ലൗലി പോപ്പ്. ഈ ഗാനം ആവശ്യപ്പെടുന്നത് ബാലരാമപുരത്തുള്ള ആകാശ് മിത്രൻ എന്ന ശ്രോതാവ്. കേൾക്കാം ഈണപ്പൂക്കൂടയിലൂടെ ആ പാട്ട്.

0: ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ മാറ്റി ഹോം ഗിഫ്റ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
2: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
3: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓർഡർ വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
5: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
9: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
10: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
11: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
12: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
10: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4859017986.
13: അതെ, സാനിറ്ററി വെയർ വാങ്ങി.

0: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
1: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
2: നമ്മുടെ ഇണപ്പൂക്കൂട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ. അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ്. ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഈ ഗാനം ഈണപ്പൂക്കൂടയിലൂടെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട് സന്ദേശം അയച്ചത് കണ്ണൂരിലുള്ള രജിത പ്രതാപൻ. നമുക്കൊരുമിച്ച് കേൾക്കാം ആ പാട്ട്.

0: ഈണപ്പൂക്കോടയിലേക്ക് പൂക്കൾ ഇങ്ങനെ നിറയുകയാണ്. എത്ര റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങിൽ നിന്ന് മുംതാസ്, പൂഴിനാട് നിന്ന് വിമല തോമസ്, മരുതൻകുഴിയിൽ നിന്ന് അജീഷ് സജീഷ്, മണ്ണാറമ്പാറ നിന്ന് ജി എസ് കീർത്തന, മണമ്പൂരിൽ നിന്ന് അജിത, വെള്ളാരം കുന്നിലെ രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിലെ പാട്ട്, കണ്ണൂരിൽ നിന്ന് ചിറ്റാരിപ്പറമ്പ് ബാബു ആവശ്യപ്പെട്ടിട്ടുണ്ട്, പള്ളിച്ചിൽ നിന്ന് പ്രസീത, ഓലത്താനിയിൽ നിന്ന് അശോക് കുമാർ, അങ്ങനെ ഒത്തിരി ശ്രോതാക്കൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ഈണപ്പൂക്കോടയിലേക്ക് നിറയ്ക്കേണ്ട പൂക്കൾ പാട്ടുകളായി ആവശ്യപ്പെടുകയാണ്. നമുക്കിനി അടുത്ത പാട്ട് രാസലീല എന്ന ചിത്രത്തിലെ ഗാനമാണ്, മണമ്പൂരിൽ നിന്ന് അജിത് ആവശ്യപ്പെട്ടത്.
1: മനക്കല് തത്തേ മറക്കൂടത്തത്തേ മന

ഇണപ്പൂക്കൂടയിലെ അടുത്ത പൂ വിരിയുകയാണ്. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിന് വേണ്ടി യശുദാസ് ആലപിച്ച ഗാനമിത. കൈതപ്പുറം എഴുതി രവീന്ദ്രൻ ഈണമിട്ട ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചരക്കണ്ടി മൈലാടിയിൽ നിന്ന് സുനിത, ശ്രീജിത്ത്, ഋതുരാജ്, അനുഗ്രഹ, അനവദ്യ എന്നീ ശ്രോതാക്കൾ. കേൾക്കാം നമുക്ക് ഒരുമിച്ച് പാട്ട്.

0: 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000+ വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളി ഏജൻസീസിലേക്ക്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान. पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन: सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI तकनीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 10 सितम्बर 2026 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026, पशुपालन एवं डेयरी विभाग, भारत सरकार द्वारा जनहित में जारी.
6: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
7: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
6: ഓഫർ September 6 വരെ മാത്രം. TNC apply.
8: ഈണപ്പൂക്കൂടയിലെ അടുത്ത പൂവിത വിരിയുകയാണ്. GS കീർത്തന ആവശ്യപ്പെട്ട പാട്ടാണിത്. മണ്ണാറമ്പാറ നിന്നാണ് കീർത്തന ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. കീർത്തനയ്ക്ക് പ്രിയപ്പെട്ട ഈ പാട്ട് നമ്മളുടെയും പ്രിയപ്പെട്ട പാട്ട് തന്നെയാണ്. എസ് ജാനകി പാടിയ ആ ഗാനം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ ഇതാണ് ബിച്ചു തിരുമലയുടെ വരികളാണ്. ഇളയരാജയുടെ സംഗീതവും കേൾക്കാം ആ ഗാനം.

0: ഐജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
1: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
2: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
3: ഇവിടെ ഭഗവതി എവിടെയുള്ളത്?
4: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
3: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
4: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
3: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
5: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
6: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല.
7: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
11: കൊല്ലം ആറ്റൂർക്കോണത്തുള്ള സജീവ ശർമിള, ദേവേന്ദു എന്നീ ശ്രോതാക്കൾ ഇണപ്പൂക്കുടയിൽ നിറയ്ക്കാൻ വെച്ച പൂവേതാണെന്ന് കേൾക്കണ്ടേ? നിറകുടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിത്. പിച്ചു തിരുമലയുടെ വരികൾ, ജയവിജയുടെ സംഗീതം.

0: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇൻഡക്ഷൻ കിറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
0: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈ ജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശി സെലസ്റ്റിന മനോജ് എന്ന 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് അടുത്തതായി. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ പാട്ടാണ് ഈ കൊച്ചു കൂട്ടുകാരിയുടെ ഇഷ്ടപ്പെട്ട പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് രചന, വിദ്യാസാഗറിന്റെ സംഗീതവും. ഇതാ ആഗാനം.

അല്പം പരിഭവത്തോടു കൂടി തന്നെ ഈണപ്പൂക്കുടയിലേക്ക് സന്ദേശം അയച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പെരുന്താതിയിലുള്ള പത്മകുമാർ എന്ന ശ്രോതാവ്. ഭാഗ്യജാതകം എന്ന ചിത്രത്തിൽ ഈ പാട്ടിന് വേണ്ടി അനേകം സന്ദേശങ്ങൾ അദ്ദേഹം അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കേൾക്കാം ഒരുമിച്ച് ആ പാട്ട്. എം എസ് ബാബുരാജിന്റെ സംഗീതത്തിൽ യശുദാസ് ആലപിച്ചതാണ് ഈ പാട്ട്. ഗാനരചിതാവ് പി ഭാസ്കരൻ.

മഞ്ചയിൽ നിന്നുള്ള നമ്മുടെ ശ്രോതാവായ എസ് ഗോപകുമാരൻ അയച്ചിരിക്കുന്ന സന്ദേശം. തുടർക്കഥ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഈ ഗാനം. എൻ ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ചതാണ്. ഒ എൻ വി കുറുപ്പും എസ് പി വെങ്കിട്ടേഷും ഒരുക്കിയ പാട്ടിതാണ്.

ആറ്റിങ്ങിൽ നിന്ന് മുംതാസ്, കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ നിന്ന് ബാബു, പള്ളിച്ചിൽ നിന്ന് പ്രസീത, ഉദയംകുളങ്ങര നിന്ന് ജോസ്, ഓലത്താനയിൽ നിന്ന് അശോക് കുമാർ, അങ്ങനെ കണ്ണമ്പൂല നിന്ന് വത്സലകുമാരി, ഇടുക്കി കാന്തല്ലൂരിൽ നിന്ന് ഇന്ദ്രജിത്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ബെന്നി കെച്ചേരിൽ, ചേങ്കോട്ടുകോണത്ത് നിന്ന് ഷീജ, തിരുവനന്തപുരം പെരുന്താനയിൽ നിന്ന് പത്മകുമാർ, പിന്നെ നെട്ടയത്ത് നിന്ന് ഗോപൻ, കിളിമാനൂരിൽ നിന്ന് സുധീർ, അമ്പലമുക്കിൽ നിന്ന് സുധ, അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ ഈണപ്പൂക്കോടിയിലേക്ക് നിന്ന് ഒരുപാട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈണപ്പൂക്കോടിയിലേക്ക് ശ്രോതാക്കളെ നിങ്ങൾ ഇർത്തുവെക്കുന്ന പൂക്കൾ എത്രയോ ആണ്, സമയപരിമിതിയുണ്ട്. അവയിൽ കുറച്ചെങ്കിലും കോർത്ത് നമ്മൾ മാലയാക്കി. ഒരുപാട് പേരുടെ സന്ദേശം ഇനിയും ഇവിടെയുണ്ട് എന്ന് എനിക്കറിയാം. മറ്റൊരിക്കൽ നിങ്ങളുടെ പാട്ടുകൾ കൊണ്ട് ഈണപ്പൂക്കൂട നമുക്ക് സമർത്ഥമാക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ പറയുന്നു സ്മിത സുരേഷ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗുണനിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപകരെ ബഹുമാനിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്ന് ന്യൂഡൽഹിയിൽ ദേശീയ അധ്യാപക അവാർഡ് ദാന ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. കെ-ടെറ്റിലെ സുപ്രീംകോടതി തീരുമാനത്തിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ തടസ്സപ്പെട്ട നിയമനങ്ങൾക്ക് ഉടൻ അംഗീകാരം നൽകുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. തൃശൂർ കയ്പമംഗലം ദേശീയപാതയിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ പ്രോജക്ട് ഡയറക്ടറോട് വിശദീകരണം തേടി. സംഭവത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു. ഉപരിതല കൽക്കരിയും ലിഗ്നൈറ്റും വാതക രൂപത്തിലാണ്.

ക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന 37,500 കോടി രൂപയുടെ പദ്ധതിക്ക് അപേക്ഷകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് കേന്ദ്ര കൽക്കരി മന്ത്രാലയം. അപേക്ഷ നാളെ വരെ സമർപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരള പോലീസിന്റെ കായികമേളയുടെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണത്തിന് കോഴിക്കോട് സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണമൊരുക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശമുയർത്തിയ ദീപശിഖ പ്രയാണം വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെ പ്രധാന വേദിയിൽ എത്തിച്ചേരും. ലക്ഷദ്വീപിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി PM ശ്രീ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കീഴിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപകർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. KCL ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: നേർമൊഴി.
1: പ്രിയ ശ്രോതാക്കളെ, പ്രതിസന്ധികളിൽ തളരാതെ വിദ്യാഭ്യാസത്തിലൂടെ വിജയം കൈവരിച്ച സുജാത ആക്കുളയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് എം പി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാവാം, പക്ഷെ ആ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ നേരിടുന്നു, ആ നേരിട്ട് നമ്മളൊരു മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. മലയാളത്തിൽ വളരെയധികം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമായിരുന്നു ഉദാഹരണം സുജാത എന്നത്. ഇന്ന് അത്തരത്തിൽ നാട്ടുകാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഉദാഹരണമായിട്ടുള്ള ഒരു സുജാതയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ നേർമൊഴി തുടങ്ങുന്നത്. ശ്രീമതി സുജാത ആക്കുള, നമുക്ക് മാഡത്തിനെ പരിചയപ്പെടാം, കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം മാഡം. എന്താണ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിലെ ഒരു നിർണായക നിമിഷത്തിലായിരുന്നു, പെട്ടെന്നൊരു നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവിടെ നിന്ന് ഇപ്പോൾ ടി ടി ആയി നിൽക്കുകയാണ്, ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം മാഡം.
3: ഗ്രാമപ്രദേശത്താണ് ശരിക്കും ജനിച്ച് വളർന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ സിറ്റിയിലോട്ട് വന്നു. ഹസ്ബൻഡ് 7 വർഷം ഉണ്ടായിരുന്നു. പിന്നെ റെയിൽവേയിൽ പെർമനന്റ് ആയിട്ട് ഇവിടെയാണ് കിട്ടിയത്, തമ്പാനൂർ മെക്കാനിക്കൽ സെക്ഷനിൽ. അവിടെ പിന്നെ 4.5 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, അങ്ങനെ മരിച്ച്. ആ സമയത്ത് പിന്നെ 2 മക്കളും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരും ഇല്ല കൂട്ടിന്. 4 വയസ്സ് 2.5 വയസ്സ്. പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ കണ്ണൂർ വെച്ചായിരുന്നു സംഭവം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞാണ് ജോലിയൊക്കെ കിട്ടിയത്. അപ്പോൾ 2 കുട്ടികളും 1 ലക്ഷം കടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു.
2: നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന ഒരു കാര്യം വിദ്യാഭ്യാസമാണ്. നമ്മൾ എന്താണ് ഒരു കുടുംബജീവിതം ഒരു രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിന്റെ വരുമാനമുണ്ട്, വളരെ സന്തോഷമുള്ള ഒരു കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഹസ്ബൻഡ് ഇല്ലാതാവുന്നത്. നമുക്കാണെങ്കിൽ ഔപചാരികമായ വിദ്യാഭ്യാസവുമില്ല. അവിടെ നിന്ന് പക്ഷേ മാഡം തീരുമാനിക്കുകയാണ് പഠിക്കാൻ തീരുമാനിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്?
3: തീരുമാനത്തിലേക്ക് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ വന്ന് ഫസ്റ്റ് 6th ക്ലാസ് പഠിച്ചപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡി അതിലേക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ വന്ന് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഗ്രൂപ്പ് ഡി ഇതോടെ മുറുക്കുമ്പുഴ സ്റ്റേഷനിൽ നമ്മൾ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഇങ്ങനെ SLC ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് എടുത്ത് പോകാൻ പറ്റൂ. പിന്നെ 2010 പിന്നെ എങ്ങനെയെങ്കിലും എഴുതി എടുക്കണമെന്നുള്ള രീതിയിൽ അങ്ങ് എടുത്ത്.
2: തീരുമാനം
3: എന്ന് വെച്ചാൽ, നമ്മളവിടെ എന്താ പറയുക, ചേട്ടന് അഡ്വക്കേറ്റ് ഉണ്ട്, അവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം SLC എഴുതണമെങ്കിൽ അവിടെ പിന്നെ അഡ്മിഷനൊക്കെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് പിന്നെ ബുക്സ് കൊണ്ടുവന്ന് പഠിച്ചിട്ട് അങ്ങനെ പോയി എഴുതി. എക്സാം സമയത്ത് ലീവ് എടുത്തിട്ട് അങ്ങനെ പോയി എഴുതി. അങ്ങനെ SLC എഴുതിയാലേ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
2: അവിടുന്ന് ആ തീരുമാനം എടുക്കുകയാണ്.
3: 2006 ജോയിൻ ചെയ്ത് റെയിൽവേലോ. പിന്നെ 2010 SLC എഴുതിയെടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ SLC എഴുതിയെടുത്താലും പിന്നെ എനിക്ക് 2017 ടെസ്റ്റൊക്കെ എഴുതി എനിക്ക് കിട്ടിയത്. കുറച്ച് ഡിലേ ആയി, എന്നുവെച്ചാൽ ലാംഗ്വേജ് പ്രോബ്ലം എല്ലാം കൂടെ ഇപ്പത്തേക്ക് കുറച്ച് ഇതായി.
2: ജനിച്ചതും വളർന്നതും ഒക്കെ
3: ആന്ധ്രാപ്രദേശ്.
2: ആന്ധ്രാപ്രദേശിൽ നിന്ന് ആണ് കേരളത്തിൽ എത്തുന്നത്. ഒട്ടും പരിചയമില്ലാത്തൊരു ചുറ്റുപാടുകളിൽ നിന്നാണ്. അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്?
3: ആദ്യം വന്ന സമയത്ത് ഹസ്ബൻഡിന് മലയാളം അറിഞ്ഞൂടാ, പിന്നെ കുറച്ച് തമിഴൊക്കെ അറിയാം. എന്നാലും എനിക്ക് വീട്ടിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങോട്ടും പോകില്ല. അങ്ങനെ പിന്നെ കുറച്ച് അടുത്തുള്ളവരൊക്കെ എല്ലാം സഹായിക്കുമായിരുന്നു. എന്നുവെച്ചാൽ മാർക്കറ്റിൽ പോയാലും എന്താ വേണമൊക്കെ പറഞ്ഞ് ചോദിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമായിരുന്നു. പിന്നെ കുറച്ച് 6 മാസം ആയപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കുറച്ചൊക്കെ പഠിച്ച് പിന്നെ കടയിലൊക്കെ പോയി വരാണ് അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെ ഒരുവിധമായിട്ട് പഠിച്ചു തുടങ്ങിയത്.
2: ഈ 10th ക്ലാസ് പാസ്സായി എന്ന റിസൾട്ട് അറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് എങ്ങനെ ഉണ്ടായിരുന്നു?
3: അല്ല, നമ്മളവിടെ റിസൾട്ട് വരപ്പത്തേക്ക് നമ്മളെ നാട്ടിൽ വിളിച്ച് പറയുമല്ലോ. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാനൊക്കെ പിന്നെ പോയി, അതെല്ലാം ഒക്കെ ഒപ്പിച്ചെടുത്ത്.

0: അപ്പോ ആന്ധ്രാപ്രദേശിലാണ്
1: ആന്ധ്രാപ്രദേശിലാണ്,
0: പരീക്ഷ
1: നെല്ലൂർ
0: എഴുതിയത്.
1: സ്ഥലത്താണ്
0: അവിടുന്ന് പരീക്ഷ എഴുതി
1: പരീക്ഷ എഴുതി, പിന്നെ ഈ
0: ജീവിതം.
1: റിസൾട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ എക്സാം എഴുതാൻ തുടങ്ങും, പിന്നെ 2-3 മാർക്കിനൊക്കെ പോകും. ഇതുപോലെ ബുക്കിംഗ് ഓഫീസിൽ TT ആയിട്ട് എല്ലാം വിളിക്കുന്നതെല്ലാം LDC എക്സാം, പിന്നെ അതിലോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം എഴുതിയപ്പോൾ ഇത് കിട്ടാതെ വന്നപ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു ഇതായി, എന്നുവെച്ചാൽ ഇംഗ്ലീഷ് എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ പിന്നെ ഓരോ പ്രാവശ്യം ബുക്ക് എടുക്കും, പിന്നെ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്ത് ബുക്ക് എടുത്ത് പോകും, പഠിക്കും, അങ്ങനെയുള്ള കുറച്ചൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തി.
0: പിന്നെ വേറൊരു കൗതുകം ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പ്ലസ് ടു എഴുതിയതെന്നാണ്. അമ്മയും മകളും ഒരുമിച്ച് പ്ലസ് ടു പഠിച്ചതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: എന്നുവെച്ചാൽ ഞാൻ 10th ക്ലാസ് എടുത്ത് 2010, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ TT ആയിട്ട് വന്ന ശേഷം ഇതുപോലെ അവിടെ തന്നെ ഞങ്ങൾ ബാപ്പട്ടിലെ സ്ഥലം ഹസ്ബൻഡിന്റെ സ്ഥലത്ത് തന്നെ കോളേജുണ്ട്, ആ കോളേജിൽ തന്നെ ഇത് എഴുതിയെടുത്ത് പ്ലസ് വൺ പ്ലസ് ടു രണ്ടും കൂടെ ചേർത്താണ് എഴുതിയത്. ആ സമയത്ത് മോള് പ്ലസ് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് വയ്ക്കുന്നു, പിന്നെ ഡിഗ്രി ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കൊറോണ ആയും, പിന്നെ അതിന് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല.
0: എങ്ങനെയായിരുന്നു മകള്, എന്തെങ്കിലും കമന്റ് പറയുമായിരുന്നു അമ്മയുടെ പഠിത്തത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ തിരിച്ചോ?
1: അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിക്കുന്നത്, എല്ലാ കാര്യത്തിനൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ മോളൊക്കെ ഡിഗ്രി ഇവിടെ NSSലായിരുന്നു, നിർമ്മങ്കര, അവിടെ റാങ്ക് കൊണ്ടായിരുന്നു, സെക്കൻഡ് റാങ്ക് കിട്ടി.
0: ഈ എപ്പോഴെങ്കിലും എന്താണ് വിദ്യാഭ്യാസത്തിന് ഒരു പ്രായം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ?
1: അങ്ങനെ എനിക്ക് തോന്നിട്ട്,
0: അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ?
1: അല്ല, അവിടെ നിന്നപ്പോ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ഓരപ്പത്തേക്ക് നമ്മൾ നേരിത്തിരി 10 വർഷമായിട്ട് സ്റ്റേഷനിലായിരുന്നു, അപ്പൊ എനിക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുന്നില്ല, ഓരോരുത്തർ കോട്ട കിട്ടുമോ, അങ്ങനെ വണ്ടിയിലൊക്കെ ഉറപ്പ് അവിടെ നമ്മൾ സ്റ്റേഷനിൽ എന്തായാലും വന്ന് നിൽക്കുമല്ലോ. അപ്പൊ നമ്മൾ കൂടെ വർക്ക് ചെയ്തവർ അങ്ങനെ പോയപ്പോഴത്തേക്ക് മനസ്സിനൊരു ഇതാണ്, എന്നുവെച്ചാൽ എങ്ങനെങ്കിലും എത്തണം എന്നുള്ളൊരു മനസ്സിലുള്ളൊരു ഇത് ഉണ്ടായിരുന്നു.
0: 10th ക്ലാസ് പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് ഒരു കടമ്പ മാത്രമാണ്, അതായത് ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടുക മാത്രമാണ്. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു?
1: ഇതുപോലൊക്കെ ഓരോരുത്തർ എല്ലാവരും എക്സാം എഴുതി വരുമല്ലോ, അപ്പത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കളക്ട് ചെയ്യും, കുറെയൊക്കെ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കും, തള്ളൽ കയറത്തില്ല, പിന്നെ കുറെ ഇങ്ങനെയൊക്കെ ശ്രമിച്ച് പിന്നെ അവസാനം പിന്നെ സീനിയോറിറ്റി എല്ലാം കൂടെ വെച്ച് പിന്നെ അങ്ങനെ എക്സാം മാർക്ക് എല്ലാം വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ തിരിച്ചില്ല, പിന്നെ 2 മാസം എക്സാം ഇത് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു,
0: അതെല്ലാം പാസ്സായി വന്നു. ഒരേ സമയം നമ്മള് പെട്ടെന്ന് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം, അതിന്റെ കൂടെ പഠിത്തം,
1: പിന്നെ അമ്മയച്ചൻ എന്ത് കൂടെ വന്നു, അന്ന് ജോലി എനിക്ക് ജോലി കിട്ടിയപ്പോ തന്നെ അമ്മയച്ചൻ ആരെങ്കിലൊക്കെ കൂടെ വേണമെന്ന് പറഞ്ഞ അങ്ങനെ അവർ രണ്ടുപേർ വന്നായിരുന്നു. അപ്പൊ അവർ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഭാഷ അറിഞ്ഞൂടെ, പിന്നെ ഡ്യൂട്ടിയുടെ ഇടയിൽ തന്നെ നൈറ്റ് ഓഫ് കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ സമയമില്ല, അങ്ങനെ ഓരോ കാര്യത്തിന് ഓട്ടോ ആയിരുന്നു.
0: എന്താണ് ഡ്യൂട്ടിയും പഠിത്തവും വീടും എല്ലാം കൂടി എങ്ങനെയായിരുന്നു?
1: എല്ലാം അടുത്തായിരുന്നു സംഭവം. എനിക്ക് സ്റ്റേഷന് ഗേറ്റിലെ ഡ്യൂട്ടി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, പിന്നെ സ്റ്റേഷനിലും പിന്നെ സ്റ്റേഷനും ഗേറ്റിന്റെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ തന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ എന്ത് കാര്യത്തിന് മാർക്കറ്റ്, പോസ്റ്റ് ഓഫീസ്, പിന്നെ പഞ്ചായത്ത് എല്ലാം തൊട്ടടുത്ത മുറിക്കുമ്പോഴൊക്കെ, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എന്നെ ആ സമയത്ത് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഗ്യാസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ കാര്യത്തിന് ഇങ്ങനെ ശ്രമിച്ച് MLA ഓഫീസറൊക്കെ പോയി. എന്ത് ആവശ്യം വന്നാല് അമ്മ അച്ഛന വയ്യങ്ങള് ഞാൻ തന്നെ പോയാലേ പറ്റുള്ളൂ, അവർക്ക് ഭാഷ ഒന്നും അറിഞ്ഞിട്ടല്ലോ, എല്ലാ കാര്യത്തിനും ഇങ്ങനെ പോകണം. പിന്നെ പിള്ളേർക്ക് വയ്യെങ്കിലും പിന്നെ ലീവ് അങ്ങനെ അധികം എടുക്കാറില്ല, പിന്നെ അതിന്റെ ഇടയിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ
0: ചെയ്യാൻ പറ്റിയെന്നുള്ളത്
1: ചെയ്യാൻ പറ്റി. പിന്നെ അവിടുത്തെ സാർമാർ കുറച്ചൊക്കെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ ചെയ്യുവായിരുന്നു.
0: ഇപ്പോ റെയിൽവേ യൂണിഫോമിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥയാണ്, ആ യൂണിഫോമിൽ പിന്നിൽ ഉള്ള ഈ ഒരു പ്രതിസന്ധികളെയൊക്കെ നേരിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ യൂണിഫോമിലുള്ള ആളെ എങ്ങനെയാണ് കാണുന്നത്?
1: കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൂടെ ഭയങ്കര അതിശയമായിരുന്നു. പിന്നെ എപ്പോഴും പറയൂ, നീ എങ്ങനെയെങ്കിലും നേടിയെടുത്തല്ലോ. ഇടയ്ക്ക് എനിക്ക് ഇപ്പോൾ ഒരു പ്രൊമോഷൻ വന്നായിരുന്നു, അവിടെ ഗ്രൂപ്പ് ഡിയിലെ തന്നെ ഗേറ്റിലോട്ടൊക്കെ ഒരു പ്രൊമോഷൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ വേണ്ട സാർ, എനിക്ക് ഇങ്ങനെ ടെസ്റ്റ് എഴുതണം എന്ന് പറഞ്ഞ 1 വർഷം വേണ്ടാന്ന് വെച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല പറ്റത്തില്ല, എന്നതെല്ലാം തീരുമാനമൊക്കെ നല്ലതല്ല, പ്രൊമോഷൻ വന്നാൽ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്താ ഒറ്റ തീരുമാനം കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും 1 വർഷം വേണ്ട സാർ എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി കൊണ്ടുപോയി ഡിവിഷൻ ഓഫീസിൽ കൊടുത്തപ്പോൾ അവിടുത്തെ സാർമാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, കണ്ടെത്രമാണ് കാണിക്കുന്നത്, പ്രൊമോഷൻ വേണ്ടെന്ന് ആരെങ്കിലും പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ലെറ്റർ മേശപ്പുറത്ത് വെച്ചിട്ടാണ് വന്നത്.
0: നമ്മളെ വഴി ഇതാണ്, വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം.
1: അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ കിട്ടോ ഇല്ലെങ്കിൽ പിന്നീട് കാര്യം, എന്നാലും 1 വർഷം എടുക്കാതിരുന്നാലേ നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ,
0: പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ, സമയം കിട്ടുള്ളൂ.
1: അതിലോട്ട് പോയി കഴിഞ്ഞാൽ സെയിം ഗ്രേഡ് പേ ആയതുകൊണ്ട് പിന്നെ വീണ്ടും ഈ എക്സാം എഴുതാൻ പറ്റത്തില്ല,
0: ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി
1: അത് ഒഴിവാക്കി പിന്നെ അങ്ങനെ പിന്നെ എക്സാം ഒക്കെ എടുത്ത് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിയതിനു ശേഷം പിന്നെ റെയിൽവേയിൽ DRM അവാർഡ് ഒക്കെ 2 DRM അവാർഡ് കിട്ടി.
0: ചില പുരസ്കാരങ്ങളൊക്കെ തേടി വന്നിട്ടുണ്ടല്ലോ, എന്താണ് ഈ ഡി ആർ എം അവാർഡൊക്കെ?
1: എന്താ വെച്ചാൽ 2006 എന്നെ ജോയിൻ ചെയ്ത് മെയ് മാസം, പിന്നെ 2009 എനിക്ക് ഒരു ഡി ആർ എം അവാർഡ് കിട്ടി, പിന്നെ ടി ആയതിനു ശേഷം 2019 കിട്ടി ഡി ആർ എം അവാർഡ്.

0: GM അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് സ്റ്റേഷൻ മൊത്തത്തിൽ ക്യാഷ് അവാർഡായിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് സാറ് ഇവിടെ വന്ന സമയങ്ങളൊക്കെ, അപ്പോൾ സ്റ്റേഷനൊക്കെ പുതുക്കി പണി ചെയ്യുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു.
1: ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകളും ജോലി ചെയ്യുന്നത് റെയിൽവേ തന്നെ ആയിരിക്കണം.
0: ഇപ്പോൾ റെയിൽവേ ഇഷ്ടംപോലെ സ്ത്രീകളായിട്ടുണ്ട്.
1: അപ്പോൾ ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും താങ്കളുടെ ജീവിതം എങ്ങനെ പ്രചോദനമാകും എന്ന് വിചാരിക്കുന്നുണ്ട്.
0: എല്ലാവർക്കും എന്നെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. എന്റെ കഷ്ടപ്പാടൊക്കെ എല്ലാവർക്കും അറിയാം.
1: ഒരു എൻട്രി ലെവൽ സ്ഥലത്ത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നൊരു ഉദാഹരണമാണ് താങ്കളുടെ കരിയർ കാണിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം പുറത്തു നിൽക്കുന്ന സ്ത്രീകൾക്ക്, താങ്കളെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
0: ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല, ഞാൻ വന്ന സമയത്തൊക്കെ എനിക്ക് അറിഞ്ഞൂടാ സമയത്തൊക്കെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭയങ്കര എൻ്റെ അടുത്ത് ഭയങ്കര ഇതായിരുന്നു. എന്നുവെച്ചാൽ ആന്ധ്രൻ വന്ന് ഭാഷ അറിഞ്ഞൂടാ, അത് വന്ന് പഠിച്ച് എങ്ങനെ ഒക്കെ ഉള്ളൊരു കുറേ ഇതുണ്ടായിരുന്നു, ബഹുമാനവും എല്ലാം ഉണ്ട്.
1: ഈ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ യാത്രകൾ, എല്ലാവർക്കും ഭയങ്കര രസമുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങളുള്ള ഒരു സ്ഥലമാണ്. താങ്കളാണെങ്കിൽ നിരന്തരം ട്രെയിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു യാത്രയോ ഒരു സ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കുവെക്കാനുണ്ടോ?
0: ടി ആയിട്ട് വന്ന് ഞാൻ രണ്ടു വർഷം ഇൻഫർമേഷനിലൊക്കെ വർക്ക് ചെയ്ത്, അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ടി ആണെങ്കിൽ ട്രെയിനിൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഇത് രണ്ട് കൊച്ചു പിള്ളേർ അമ്മയും അച്ഛനും ഭാഷ അറിഞ്ഞൂടെ, എനിക്ക് പിന്നെ ട്രെയിനിൽ പോയാൽ എങ്ങനെയാണ് ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം ആ ഫസ്റ്റ് ടൈം അറിയത്തില്ലല്ലോ. അപ്പോൾ പോകാനുള്ള ഇത്തിരി മടിയുണ്ടായിരുന്നു, ട്രെയിനിൽ പോകാനുള്ള മടിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു വർഷം വേണ്ടെന്ന് വെച്ച് എനിക്ക് പോസ്റ്റിംഗ് വന്നിട്ട് പോലും ഇൻഫർമേഷൻ തന്നെ രണ്ടു വർഷം നിന്ന് അത് കഴിഞ്ഞ് പിന്നെ പോയാലേ പറ്റുമോ എന്നുള്ളത് ഇതായി. ഇത് അവർ ലിസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് പോയി തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. എന്നുവെച്ചാൽ എല്ലാവരും മാനേജ് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻ, നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം ആ കുറച്ച് ചെറിയ ഇതുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. എല്ലാം
1: ഈ ചെക്കിങ്ങിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഭാഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്ത്രീ എന്ന നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
0: അങ്ങനെ എല്ലാം മാനേജ് ചെയ്ത് ഇങ്ങനെ ഇവിടെ മാറെത്തി.
1: ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും?
0: ഇപ്പോൾ പാലക്കാട് ടി വി സിട്ടു പാലക്കാടും പിന്നെ പാലക്കാട് ടു റിട്ടേൺ ടി വി സി വരും, പിന്നെ ഷോർണൂർ പോകും ചില രണ്ട് മൂന്ന് വണ്ടിയൊക്കെ.
1: എല്ലാവർക്കും പൊതുവേ യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു സംശയമാണ് ഈ ടിമാർ എവിടെ നിന്നാണ് കയറുന്നത്, എവിടെ വരെ ഉണ്ടാവും, എവിടെ നിന്നാണ് ഇറങ്ങുന്നത്.
0: ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ. പിന്നെ കുറെ ഡൗട്ടുകളൊക്കെ അല്ലേ അവർ ചോദിക്കും, അതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്.
1: സാധാരണ യാത്രക്കാരും അല്ലെങ്കിൽ സ്ലീപ്പർ എ സി കോച്ചുകളിലൊക്കെ യാത്രകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ?
0: ചില സമയത്ത് എ സിയിലൊക്കെ ഇവരെല്ലാരും വരുമല്ലോ, മിനിസ്റ്റർമാരും എല്ലാരും വരും, എല്ലാവർക്കും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഈ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമായി നിൽക്കുന്ന ഈ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിൻ യാത്ര താങ്കൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും?
0: എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആണ്.
1: രണ്ട് മക്കളാണ് ഉള്ളത്?
0: രണ്ട് മക്കൾ.
1: അവര് എന്ത് ചെയ്യുന്നു, എന്താണ് അവരുടെ പേര്?
0: അവരുടെ പേര്, മോളുടെ പേര് ആമഞ്ചി ധരണി, മോന്റെ പേര് ആമഞ്ചി സായി വെങ്കട്. മോളിപ്പോ പി ജി കഴിഞ്ഞ് യു പി എസ് സി കോച്ചിങ് എടുത്ത് കുറച്ച് ബ്രേക്ക് ആയിട്ട് നിൽക്കുന്നു. പിന്നെ മോളിപ്പോ പി ജി സെക്കൻഡ് ഇയർ കയ്യാറായി.
1: ആ സമയത്ത് ഒരു കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഡിഗ്രിയും കൂടി എടുക്കുമായിരുന്നു.
0: ഡിഗ്രി കൂടെ എടുക്കുമായിരുന്നു.
1: ഏത് വിഷയത്തിലായിരുന്നു വന്ന് ഡിഗ്രി എടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്?
0: ചിലപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രൊമോഷൻ ഇപ്പോൾ SMU കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മിനിമം ഡിഗ്രി എങ്കിലും വേണം. അതുകൊണ്ട് പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഗാർഡായിട്ട് ഇങ്ങനെ പോകണമെന്നല്ല, പക്ഷെ എന്നാലും ഒരു കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നുള്ള ഒരു ഇതില്.
1: കോവിഡ് സമയത്ത് ഉപേക്ഷിച്ച ഡിഗ്രി സ്വപ്നം പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചില്ല?
0: ആലോചിച്ചില്ല. ഈ ഇടയ്ക്കൊക്കെ നാട്ടില് ഇങ്ങനെ ചേട്ടന്മാരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ നോക്കണം, ആലോചിച്ചിട്ട്
1: ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടല്ലേ. അങ്ങനെ ഇനി എന്താണ് ഒരു സ്വപ്നമായി മനസ്സിലുള്ളത്?
0: ഇനി സ്വപ്നമായി മനസ്സിലുള്ളത് മക്കൾക്ക് എന്തെങ്കിലും ഒരു ജോലി ആവണം, പിന്നെ വീട് വെക്കണം.
1: കുറച്ച് സാധാരണ സ്വപ്നങ്ങളുമായി ഒരു അസാധാരണമായൊരു യാത്ര നടത്തിയ ആളാണല്ലോ. അപ്പൊ ഇതെല്ലാം ഇപ്പൊ നിൽക്കുന്ന ജോലി കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ കുറച്ചുകൂടി ഒരു ഉയർന്ന അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ലെവലിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രമിക്കുന്നുണ്ടോ?
0: ഇപ്പോ ശ്രമിക്കണം, പക്ഷെ എങ്ങനാണെന്ന് അറിയത്തില്ല. ഇനി ദൈവത്തിന്റെ ഇതിലായിരിക്കും. ഇതുവരെ നമ്മൾ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന്റെ നന്ദിയുണ്ട്.
1: സാധാരണ എന്താണ്, ഒരു സ്ത്രീ നാട്ടുമ്പുറത്ത് പഠിച്ചു വളർന്ന ഒരാള് ഭാഷ അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് ഭർത്താവും കുട്ടികളുമായി താമസിക്കുന്നു, പകച്ചു പോകാവുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം നഷ്ടപ്പെടുന്നു. എവിടെ നിന്നാണ് ആ ഒരു ഊർജ്ജം ഉണ്ടാകുന്നത്, എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂന്ന്?
0: ആ സമയത്ത് പിന്നെ രണ്ട് മക്കളും കയ്യിലെ ഒരു 1 ലക്ഷം കടമായപ്പോൾ തന്നെ ആകെ ഒരു തള്ളണ ഒരു ഇതല്ലേ. അപ്പം ഞാൻ പറവൂർ താമസിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ എന്ന് ജോലിയുടെ കാര്യത്തിന് ഓരോ കാര്യത്തിന് ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ എന്താ അവിടെ നാത്തുണ്ട് വെറുത്ത റെയിൽവേയിലാണ്, അവരൊക്കെ ഇങ്ങനെ ലീവ് എടുത്ത് എന്റെ കാര്യത്തിനൊക്കെ വരുമായിരുന്നു. പിന്നെ ആരെങ്കിലൊക്കെ എന്റെ കൂടെ അച്ഛന് അന്നനോ അല്ലെങ്കിൽ പിന്നെ എന്റെ അമ്മ ആരെങ്കിലൊക്കെ കൂടെ കാണുമായിരുന്നു. അങ്ങനെ ഓരോ

0: പ്രാവശ്യം വന്ന് ഓരോ ഫയലെല്ലാം ഇത് റെഡിയാക്കാൻ എല്ലാ കാര്യത്തിനൊക്കെ വന്ന് പോകുമായിരുന്നു ഇടയ്ക്ക് ഒരു വർഷം വരെ. അപ്പോൾ ഒരു വർഷം ഏകദേശം ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫയലൊക്കെ മൂവ് ആയി തുടങ്ങി. പിന്നെ അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് ഒരു വർഷമായി. പിന്നെ അപ്പത്തേക്ക് തന്നെ നമുക്ക് അറിയാലോ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഈ ബാധ്യത തീർക്കണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു.
1: തുടക്കത്തിൽ സ്റ്റേഷനിലെ ജോലികൾ, അവിടെ നിന്ന് പിന്നെ ഈ ഇൻഫർമേഷനിലോട്ട് വരുന്നു, ഇൻഫർമേഷനിൽ പിന്നെ ട്രെയിനിനുള്ളിൽ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൂന്ന് സ്ഥലങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്?
0: ആദ്യം അവിടെ സ്റ്റേഷനിൽ കുഴപ്പമില്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനായാലും എല്ലാ കാര്യത്തിനൊക്കെ വർക്ക് ചെയ്യാനൊക്കെ വില്ലിംഗ് ആയിരുന്നു. എന്ത് ജോലി പറഞ്ഞാലും ചെയ്യാനൊക്കെ വേറെ അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെ സാർമാർ കുറച്ചൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അതേപോലെ തന്നെ എന്റെ മോനെ ആക്സിഡന്റ് പറ്റിയപ്പോൾ നമ്മളെ കൂടെ ഉള്ള മാഡം ആയാല് ബേക്ക മാഡം, പിന്നെ അങ്ങനെ കുറെ പേര് അങ്ങനെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഇൻഫർമേഷൻ,
0: പിന്നെ എന്റെ മോന് കാലു ആക്സിഡന്റ് പറ്റിയപ്പോ പിന്നെ ഒരു ഡോക്ടർ ഉണ്ട്, ശ്രീജിത്ത് ഡോക്ടർ, റീഹാബ് എല്ലാം ചെയ്യുന്ന ആ ഒരു ഡോക്ടറാണ്. മോന് നല്ല ഇതായിട്ട് നോക്കും.
1: ഈ ഇൻഫർമേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നല്ല തിരക്കുള്ള ജോലിയായിരുന്നു അവിടെ.
0: ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇൻഫർമേഷൻ പിന്നെ പ്ലാറ്റ്ഫോം ചെക്കിംഗ് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ പ്ലാറ്റ്ഫോം ചെക്കിംഗ് ഉച്ചയ്ക്ക് കയറി പിന്നെ 10 മണി വരെ, 2 മണിക്ക് കയറി 10 മണി വരെ, പിന്നെ അല്ലെങ്കിൽ രാവിലെ കയറിയ പിന്നെ 2 മണി വരെ, അങ്ങനെയൊക്കെ ആയിരുന്നു ഡ്യൂട്ടി. ഇൻഫർമേഷനാണ് പിന്നെ രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് നൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെ മാറി മാറി നിൽക്കുമായിരുന്നു.
1: അപ്പോൾ അതിനിടയിൽ വിദ്യാഭ്യാസത്തിനൊക്കെ സമയം ഉണ്ടായിരുന്നു ആ സമയത്ത്?
0: ആ സമയത്ത് ഞാൻ ടി ടി ആയതിനു ശേഷമല്ല പ്ലസ് വൺ പ്ലസ് ടു എഴുതിയത്. അങ്ങനെ പിന്നെ അവളെ കിട്ടുന്ന സമയങ്ങൾ
1: സമയം കൊണ്ട് നമ്മൾ എഴുതിയെടുത്തു.
0: എങ്ങനെ
1: പഠിത്തത്തിനൊക്കെ ആരായിരുന്നു ഒരു ഒരു ഗൈഡ് ആരായിരുന്നു?
0: ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആന്ധ്ര തെലുങ്കിലാണ് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയത്, അവിടത്തെ തന്നെയായിരുന്നു.
1: അപ്പോൾ അവിടെ നിന്നൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല.
0: ആദ്യം അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ്. അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു ഇങ്ങനെ എഴുതണമെങ്കിൽ ഇവിടെ സംസാരിച്ചിട്ട് എന്നുവെച്ചാൽ ചേട്ടൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവിടെ എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും അറിയാം. അങ്ങനെ പിന്നെ ഏർപ്പാട്ടാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ.
1: ആന്ധ്രയും കേരളവുമായിട്ടാണ് കൂടുതൽ കാലം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, മാത്രമല്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചിരിക്കുന്നത് കേരളത്തിലുമാണ്. എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ?
0: ഇടയ്ക്ക് ഗ്രൂപ്പ് ഡി ആയിട്ടുള്ളപ്പോഴത്തേക്ക് ഞാൻ മ്യൂച്വൽ കുറെ ശ്രമിച്ചായിരുന്നു, പിന്നെ വൺ വേ കൊടുത്തു. പിന്നെ ചെന്നൈയിലോട്ട് ഇറക്കി ട്രാൻസ്ഫർ വന്നായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ചെന്നൈയിൽ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല കൊച്ചു പിള്ളേർ. അപ്പോൾ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് എനിക്ക് മോള് 7-7 ക്ലാസ് പഠിക്കുന്ന സമയങ്ങൾ, അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പിന്നെ 10 ദിവസം ലീവിന് പോവാം. പോയിട്ട് വന്ന ഉടനെ റിലീവ് ചെയ്യാനുള്ള എല്ലാം ഏർപ്പാട്ടായി. അപ്പോഴത്തേക്ക് പിന്നെ സാറ് ഞാൻ ചോദിച്ചു, അപ്പോഴത്തേക്ക് എന്നുവെച്ചാൽ ചെന്നൈയിൽ എവിടെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. മെയിൻ സ്റ്റേഷനാണ് ഓക്കെ. ചെന്നൈയിൽ എന്താ റിലേറ്റീവ്സ് ഉണ്ട് അവരുടെ റെയിൽവേല, അവർ പറഞ്ഞു വരണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. റെയിൽവേല ആയതുകൊണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ചില സ്റ്റേഷനുകളിൽ പോയി കഴിഞ്ഞാൽ ചിലയിടത്ത് വെള്ളം ഇല്ല, അങ്ങനെയുള്ള ഇത് പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് പിന്നെ വീണ്ടും തമിഴ് പഠിക്കണം, പിന്നെ പിള്ളേരുടെ കാര്യം വീണ്ടും അവിടെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്താൽ പിന്നെ അവർ തമിഴ് സബ്ജക്ട് പഠിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ ഒരു സാറുണ്ടായിരുന്നു, SMO ലക്ഷ്മി പ്രസാദ് സാറ്, ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുണ്ട്, നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സ് DI ആയിട്ട്. സാറിങ്ങനെ പറഞ്ഞേ സുജാത പോകണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ദിവസം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു, അന്ന് എന്തെങ്കിലും ലെറ്റർ കൊടുത്തിട്ട് പോയാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 10 ദിവസം ഇടയ്ക്ക് ഇനി ഞാൻ വരുത്തുമില്ല, ഞാൻ വന്ന ഉടനെ റിലീവ് ആയിരിക്കും എനിക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒരേ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ശരി കുറെ ആലോചിച്ചിട്ട് അതുമല്ല, ഞാൻ പിന്നെ അവിടെ പോയി വീണ്ടും പിള്ളേരിപ്പോ ഇവിടെ ഇപ്പത്തെ കുറച്ച് സെറ്റിലായി വരണുണ്ട്, 7-ആം ക്ലാസ്സായി, പിന്നെ മോനൊക്കെ 6-ആം ക്ലാസ്സായി, രണ്ടുപേരും ഒരു സ്റ്റാൻഡേർഡിന്റെ വ്യത്യാസം ഉള്ളായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ ആലോചിച്ച് സാറ് കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുറേ ആലോചിച്ചിട്ട് പിന്നെ അവിടെ പോയാൽ പിന്നെ തമിഴ് പഠിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശരി എന്തായാലും പോകുന്നില്ല, നേരെ ഡയറക്റ്റ് ആന്ധ്രയിലേക്ക് കിട്ടിയാൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂച്വൽ വേറൊരാളുണ്ടായിരുന്നു, എക്സ് സർവീസ് മാൻ, നമ്മളെ നാട്ടിൽ തന്നെ ഗ്രൂപ്പ് ഡി ആയിട്ട് അവിടെ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവരായിട്ട് മ്യൂച്വലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം റെഡിയായി വന്നു, പിന്നെ ഫയലൊക്കെ ഇവിടെ ചെന്നൈ വരെ എത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറേ നാളായിട്ട് എന്നെ വിളിക്കാറില്ല, അത് കുറച്ച് ഡിലേ ആയി. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ റെഡിയാവായിരിക്കും. അതിനുശേഷം പിന്നെ പോകാൻ ശ്രമിച്ചില്ല എന്ന് വെച്ചാൽ പിന്നെ ഇതിലോട്ട് വന്നു, പിന്നെ ടിറ്റിയിലോട്ട് വന്നു, പിന്നെ ട്രാൻസ്ഫർ അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ അപ്പോഴത്തേക്ക് പിള്ളേർ വലിയ ക്ലാസ്സിലൊക്കെ ആയി, വിദ്യാഭ്യാസമായി, പിന്നെ അവർ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ, പിന്നെ അവർക്ക് ഇവിടെ ഇഷ്ടം, അങ്ങനെയുള്ളതാണ് ഇങ്ങനെ ഇരിക്കുന്നത്.
1: ഇങ്ങനെ ജനിച്ച നാട്ടിലേക്ക് ഇനി റിട്ടയർ ചെയ്തിട്ട് തിരിച്ചു പോകാനാണോ?
0: ഒന്ന് തീരുമാനിച്ചു, ആദ്യം മക്കൾ സെറ്റിലായിട്ട് പിന്നെ എന്താണ് തീരുമാനങ്ങൾ.
1: ഇപ്പോ എന്താണ് കേരളം കൂടുതൽ ഇഷ്ടമായി തുടങ്ങിയതാണോ?
0: നല്ല ക്ലൈമറ്റ് കുഴപ്പമില്ല, ഞാൻ ഇവിടെ വന്ന തന്നെ എത്രയും എടുത്തില്ലേ ആ ഒരു ഇത് എനിക്കുണ്ട്.
1: ഒരുപക്ഷെ ഇവിടെ വരുമ്പോ ഏത് വർഷത്തിലാണ് കേരളത്തിൽ വരുന്നത്?
0: ഹസ്ബൻഡ് ഉള്ള സമയത്ത് വന്നത് 2002 മുതൽ 3 മാസമായിട്ടാണ് ഞാൻ കേരളത്തിൽ വരുന്നത്.
1: അത് എവിടെയായിരുന്നു?
0: അത് പറവൂരായിരുന്നു, കൊല്ലം പറവൂർ.
1: കേരളം എന്ന് പറഞ്ഞ ആദ്യം മനസ്സിൽ

0: ഭയങ്കര കാര്യമായിരുന്നു. അപ്പം ഞാൻ പഠിച്ച സ്കൂളല്ലേ, അപ്പോൾ പിന്നെ ടീച്ചർ മോളും കൂടെ, മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, മോൾ നന്നായിട്ട് പഠിക്കുമെന്നൊക്കെ ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ പിന്നെ ഒന്നാം സ്റ്റാൻഡേർഡ് അവിടെ പഠിച്ചിട്ട് പിന്നെയാണ് മറിച്ച് ജോലിയെല്ലാം റെഡിയായി വന്നതിന് ശേഷമാണ് മോളെയും കൊണ്ടുവന്നത്. അതുവരെ ഒരു മോൻ മാത്രം എന്റെ കൂടെ കാണുമായിരുന്നു, രണ്ടുപേരും മാനേജ് ചെയ്യണം എന്നുള്ള ഇട്ട് കാരണം പിന്നെ അങ്ങനെ
1: നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭാഷാ പ്രശ്നമില്ല, വേറെ ഒരു പ്രശ്നമില്ല, ഇത് വളരെ. ഈ മലയാളം പഠിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു?
0: മലയാളം ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ വെച്ച് സ്റ്റേഷനിൽ വെച്ച് പത്രമൊക്കെ ചുമ്മാ നോക്കുമായിരുന്നു. പിന്നെ ഈ ബൊമ്മ എങ്ങനെയൊക്കെ കാണുമല്ലോ, പിന്നെ പിന്നെ ഒന്നും വായിക്കാനൊന്നും അറിയില്ലല്ലോ. പിന്നെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ അക്ഷരങ്ങൾ അമ്മഹവർ ഇങ്ങനെയൊക്കെ ഓരോന്ന് നോക്കി അത്ര പഠിച്ചിട്ട് അങ്ങനെ ചുമ്മാ നോക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ പേപ്പറൊക്കെ എന്നെ സ്റ്റേഷനിൽ മാത്രം പേപ്പറൊക്കെ വരും. അപ്പോൾ ഈ ഗോൾഡ് ഇതെല്ലാം നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, ഈ എത്രമത്തെ പേജ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കുറച്ചൊക്കെ മലയാളം പഠിച്ചു തുടങ്ങി. അവിടെ വരുന്ന സാർമാരെല്ലാവരും പിന്നെ ജയ്യും, കുറേ പേര് വരും അവിടെ സിഗ്നലിലുള്ളവരും, ജയ്യും ജയ്യായിട്ട് അവിടെ പിന്നെ എസ് എംസ് ആയാലും നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ഗേറ്റിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും കൂടെ ഞാനിങ്ങനെ മലയാളം വായിക്കുകയും ഇതൊന്ന് വായിച്ച് പഠിക്കുകയും വായിച്ച് നോക്കിയെന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അവർക്ക് ചിരിക്കാം,
1: നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നെങ്കിൽ നമ്മളതിനെ ഒരു വാശിയായിട്ട് എടുത്ത് നമ്മളത് വായിച്ച് പഠിച്ചു അല്ലേ.
0: കളിയാക്കല്ലേ അവർ എന്ന് വെച്ചാ ഞാൻ പറയുന്ന അതൊക്കെ അവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആണ് കേൾക്കാൻ.
1: മോശമായ രീതി കളിയാക്കില്ല എന്നല്ല,
0: ചെറുതായിട്ടെങ്കിലും കളിച്ചപ്പോഴത്തേക്ക് നമ്മൾ അപ്പോഴും ഒരു ഇതാവുമല്ലോ, ഇവരെപ്പോഴും എന്നെ ഇങ്ങനെ പറയുന്നത് ഇനി വായിച്ചാലേ പറ്റുമെന്നുള്ളൊരു ധാരണ.
1: എന്തായാലും പൊതുവേ നമ്മൾ ട്രെയിനുകളെ കുറിച്ച് പറയുമ്പോൾ, യാത്രകളെ കുറിച്ച് പറയുമ്പോൾ, ഒരു ട്രെയിനും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. അതുപോലെ തന്നെയാണ് ജീവിതവും. ഈ യാത്രക്കിടയിൽ നമ്മൾക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ ആ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കും.
0: ഇപ്പോഴും ഹെൽപ്പൊക്കെ ചെയ്ത്, ഇപ്പോഴും എനിക്ക് ടി വി തന്നെ പ്രൊമോഷൻ വന്നു, അപ്പോൾ ടി വി തന്നെ കിട്ടിയത് കൊണ്ട് സന്തോഷമാണ്. എന്നുവെച്ചാൽ അവിടെ ഉള്ളവരൊക്കെ എനിക്ക് പിന്നെ ദൂരെ എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഇവിടെ തന്നെ കിട്ടിയത് കൊണ്ട് സന്തോഷമുണ്ട്.
1: അപ്പോൾ നമ്മൾ ഒരു പ്രതിസന്ധിയിൽ മടിച്ചു നിൽക്കാതെ, ഇനി എന്ത് എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം എങ്കിലും അവിടെ മടിച്ചു നിൽക്കാതെ നമ്മൾ വിദ്യാഭ്യാസം നേടുകയും വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നടക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമായി ആയിരുന്നു ഇന്ന് നമ്മുടെ ഗസ്റ്റ് ശ്രീമതി സുജാത ആക്കുള സംസാരിച്ചത്. നിങ്ങളുടെ ട്രെയിൻ യാത്രകൾക്കിടയിൽ എപ്പോഴെങ്കിലും മാഡത്തിനെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. അപ്പോൾ
0: നമ്മൾ കൂടെ ഉള്ളവർ ഇടയ്ക്ക് പറയാറുണ്ട് ഒന്നോ രണ്ടുപേരെങ്കിലും ഉദാഹരണം സുജാതയാണ്.
1: തുടക്കത്തിൽ ഉദാഹരണം സുജാത എന്ന സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി തുടങ്ങിയത്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴും ആ ഉദാഹരണം സുജാതയിലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ യാത്രകൾ വളരെ ഗംഭീരമാകട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും യാത്രയ്ക്കിടയിൽ മാഡത്തിനെ കണ്ടുമുട്ടിയാൽ വിഷ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു നേർമൊഴിയിൽ മറ്റൊരു അതിഥിയുമായി കേട്ടുമുട്ടാം. താങ്ക് യു മാം.
2: സുജാത ആക്കുളയുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാവലമെഴുതി രവീന്ദ്രൻ നേണമിട്ട്, ആയിരപ്പറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ഇന്ന് സെപ്റ്റംബർ 5. അധ്യാപകരെ ആദരിക്കുന്നതിനും വിദ്യാർത്ഥികളെയും സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിൽ അവർ വഹിക്കുന്ന നിർണായകമായ പങ്ക് അംഗീകരിക്കുന്നതിനുമായി സമർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക ദിവസമാണ് അധ്യാപക ദിനം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനവുമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അറിവിന്റെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ എല്ലാ ഗുരുക്കന്മാർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേരുന്നു അനന്തപുരി FM. നമുക്ക് കുറച്ച് അങ്ങനത്തെ പാട്ടുകൾ കേട്ടാലോ, ഗുരുക്കന്മാരെക്കുറിച്ച് ഓർമ്മിക്കപ്പെടുന്ന പാട്ടുകൾ. ജി വേണുഗോപാലും സംഘവും പാടിയതാണ് ആദ്യ ഗാനം, ചിത്രം ഗുരു. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: മൈജി ഓണം.

0: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു. പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പലിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
1: ഫിട്ടാപ്പലിൽ ഏജൻസീസ് സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ,
1: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ഗുരുവിനെ തേടി എന്ന അരജനെ തേടി എന്ന പാട്ട് എനിക്കും ഒരു ദിവസം എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടേതാണ് ഗാനരചന, ശ്യാമിന്റെ സംഗീതവും പി സുശീലയും വാണി ജയറാമും പാടിയത്.

0: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
2: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: TNC apply.

ഇപ്പോൾ തിരയിപ്പൂക്കൾ. ഉണ്ണികൃഷ്ണനും അനുരാധ ശ്രീറാമും പാടിയ പാട്ടാണ് ആദ്യം കണ്ണുക്കുഴൽ നിലവ് എന്ന ചിത്രം.

0: എസിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
1: 1.5 to 2 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
1: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
0: സെപ്റ്റംബർ 6 വരെ ടീം സപ്ലൈ.
2: സുജാതയും ഉണ്ണികൃഷ്ണനും ദിൽ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ട്.

0: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈ ജെ.
1: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വില കുറവിൽ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: തിരൈപ്പൂക്കളിൽ ഇനി ഹരിഹരനും ചിത്രയും പാടിയ ഗാനമാണ് വൈരമുത്തുവിന്റെ രചന. ചിത്രം നിലാവേവാ.

കാഴ്ച ഉൻകാലടിയായി നാം തേടി കന്നെ നാൻ കാത്തിരുന്നേൻ കൺമൂടി ഇത് എന്ന പുതുക്കാലം എന്നോട് കുളിരോടാണൽ വീസും നെഞ്ചോട്.

0: തിരയിപ്പൂക്കളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി.

0: പത്രം.
1: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസർ സുഹത് സേഠ്.
2: പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പ്രോസ്റ്റേറ്റിന്റെ അനാറ്റമിക് ലൊക്കേഷൻ അറിയണം. നമ്മുടെ ശരീരശാസ്ത്ര പ്രകാരം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അത് മൂത്രസഞ്ചിയുടെയും മലാശയത്തിൻ്റെയും ഇടയ്ക്കാണ് പ്രോസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷനിലാണ് പ്രോസ്റ്റേറ്റ് കാണപ്പെടുന്നത്. അതേപോലെ സ്ത്രീയിൽ യൂട്രസാണ് ഈ ഇതേ സ്ഥാനത്ത് അനാറ്റമിക് ലൊക്കേഷനിൽ കാണുന്നത്, അതായത് മൂത്രസഞ്ചിക്കും മലാശയത്തിനും ഇടയ്ക്ക്. അപ്പോൾ ഈ രണ്ട് അവയവങ്ങളും തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ട് ഈ രണ്ടിലും അത് ഒരു വളർച്ച വരുമ്പോഴേക്കും അത് പ്രയോഗിക്കുന്ന, അത് ഏൽപ്പിക്കുന്ന സമ്മർദ്ദം കാരണമാണ് രോഗലക്ഷണങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സാധാരണഗതിയിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം സാധാരണമാണ്. സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു വ്യത്യാസമാണ് ഏജിങ് പ്രോസസ്. വയസ്സാകുന്നതിൻ്റെ ലക്ഷണമായിട്ട് വരുന്ന അനേകം വ്യത്യാസങ്ങളിലൊന്നാണ് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പ കൂടുതൽ. പക്ഷേ അതിന് രണ്ടോ മൂന്നോ ഗ്രേഡായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രോസ്റ്റേറ്റോമെഗലി ഗ്രേഡ് വൺ പ്രോസ്റ്റേറ്റോമെഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള എല്ലാവരും ഒരു ഗ്രേഡ് വൺ പ്രോസ്റ്റേറ്റോമെഗലി ഉണ്ടാകും. ഗ്രേഡ് ടു പ്രോസ്റ്റേറ്റോമെഗലി, അത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഗ്രേഡ് ടു പ്രോസ്റ്റേറ്റോമെഗലി ഉണ്ടാകും. അതിന് മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ കുറച്ച് ജാഗ്രത അത്യാവശ്യമാണ്. അപ്പോൾ ആ അങ്ങനെയുള്ള ആളുകളിൽ നിരന്തരമായി സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാക്കേണ്ടതുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രോഗലക്ഷണമുള്ളവരിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. പക്ഷേ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ, അതായത് പ്രോസ്റ്റേറ്റോമെഗലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഏത് സമയത്താണ് ക്യാൻസറിൻ്റെതായിട്ടുള്ള രോഗലക്ഷണങ്ങളായിട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രോസ്റ്റേറ്റോമെഗലിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് യൂറിൻ, അതായത് മൂത്രം എപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള തോന്നൽ. അർജൻസി ഓഫ് യൂറിനേഷൻ, അതായത് ഉടനെ തന്നെ അത്യാവശ്യമായിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു തോന്നൽ. പ്രെസിപ്പിറ്റൻസി, അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടും കുറച്ച് മൂത്രം മൂത്രസഞ്ചിയിൽ ബാക്കി നിൽക്കുന്നു എന്ന തോന്നൽ. ഹെസിറ്റൻസി, അതായത് ഒരു മൂത്രം പോകാൻ ഒരു അറച്ചു പോകുന്നൊരവസ്ഥ. പിന്നെ സ്ട്രാങ്കുറി, അതായത് മൂത്രത്തിൻ്റെ പ്രവാഹത്തിന് തടസ്സപ്പെടുന്ന അവസ്ഥ. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പ കൂടുതൽ കാരണമുണ്ടാകുന്ന ലക്ഷണങ്ങൾ. പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലക്ഷണങ്ങളുള്ള പുരുഷന്മാരിൽ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ 6 മാസത്തിലൊരിക്കൽ തന്നെ PSA എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. അത് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൽ മാത്രം അളവ് കൂടുന്ന ഒരു പ്രോട്ടീനാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീനാണ്.

അപ്പോൾ അതിൻ്റെ അളവ് ഒരു പ്രത്യേക ലെവലിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സംശയം വളരെ സാധ്യതയുള്ളതായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ബയോപ്സി നിർബന്ധമായിട്ടും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് കുറച്ച് പാരമ്പര്യ ഘടകങ്ങളുണ്ട്. അതായത് കുടുംബത്തിൽപ്പെട്ട അച്ഛൻ്റെയോ അച്ഛൻ്റെ സഹോദരന്മാരുടെയോ ആർക്കെങ്കിലും രക്തബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത പുറത്തുള്ള ഒരാളിനെ അപേക്ഷിച്ച് മൂന്നിരട്ടി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ജനിതക സംബന്ധമായിട്ടുള്ളൊരു ഘടകമുണ്ട്. ഒരു BRCA ജീൻ ജീനുണ്ട്. ആ ജീനിന് വരുന്ന ഘടനാ വ്യതിയാനം കൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാം. അതേപോലെ തന്നെ സ്മോക്കിംഗ്, പുകവലിയുടെ ശീലമുള്ള പുരുഷന്മാരിൽ, മദ്യപാന ശീലമുള്ള പുരുഷന്മാരിൽ, അമിതവണ്ണമുള്ള പുരുഷന്മാരിൽ, അതുപോലെ തന്നെ ഭക്ഷ്യനാരുകൾ കുറഞ്ഞ ഭക്ഷണം നിരന്തരമായി ഭക്ഷിക്കുന്ന ആളുകൾ, അതായത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാതെ, ഇപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ഫാസ്റ്റ് ഫുഡ്സ് മാത്രം കഴിക്കുന്നവർ പലപ്പോഴും നോൺ വെജിന് മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഈ ഭക്ഷ്യനാരുകളുടെ അംശം ഭക്ഷണത്തിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം നിരന്തരം കഴിക്കുന്നവരിലും ഈ ക്യാൻസർ വരുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഘടകങ്ങൾ. ഇതിൻ്റെ രോഗലക്ഷണങ്ങളും ഈ തരത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിരന്തരമായി PSA ചെയ്തു നോക്കണം. PSA വ്യത്യാസം കാണുമ്പോഴേക്കും ബയോപ്സി ചെയ്തു നോക്കണം. ഈ പ്രോസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ ക്യാൻസർ വിച്ച് ക്യാൻ ബി ഡയഗ്നോസ്ഡ് ബൈ യുവർ ഫിംഗർ ടിപ്പ്. അതായത് മലദ്വാരം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പ കൂടുതൽ ബൾജ് നമുക്ക് നമ്മുടെ വിരലിൽ നമുക്ക് അതിൻ്റെ അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഫീല് ചെയ്യുന്ന കേസുകളിൽ ബയോപ്സി പരിശോധനയിലൂടെ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാകും. അപ്പോൾ മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ ഇങ്ങനത്തെ ഒരു ബൾജും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബയോപ്സി ചെയ്ത് നോക്കണം. അപ്പോൾ അതിനകത്തൊരു സ്കോറിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ആ സ്കോറിംഗ് സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഡിസീസ് ലോഡ് കണ്ടുപിടിക്കാനാകും. ആ ഡിസീസ് ലോഡ് അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ കണ്ടു എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വർക്കപ്പുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി PSA ടെസ്റ്റും അൾട്രാസൗണ്ട് സ്കാനും മതിയാകും. പക്ഷേ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് എൻഹാൻസ് CT സ്കാനോ MRI അബ്ഡമിനൻ പെൽവിസോ അല്ലെങ്കിൽ PSMA PET സ്കാൻ എന്നൊരു ടെസ്റ്റോ ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായി ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ആ സ്റ്റേജ് കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മൾക്ക് അതിൻ്റെ ചികിത്സ ആരംഭിക്കാനും അതിൻ്റെ ആ കൃത്യമായ ആ അത്യന്താധുനിക ചികിത്സ തന്നെ ലഭ്യമാക്കാനും അതുവഴി അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അസുഖം പൂർണ്ണമായിട്ട് മാറ്റാനും കഴിയും. പക്ഷേ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ പ്രത്യേകത യു ക്യാൻ ലിവ് വിത്ത് ദ ക്യാൻസർ എന്നാണ് അതിനെക്കുറിച്ച് പറയാറ്. എന്നുവെച്ചാൽ വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ അസുഖം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ പോലും അസുഖത്തിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വർഷങ്ങളോളം. ഇപ്പോൾ ആളിൻ്റെ ശരാശരി അയാളുടെ ആയുർദൈർഘ്യത്തിനെ പോലും വലിയ രീതിയിൽ ബാധിക്കാതെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ രോഗിയെ നമുക്ക് സാധാരണ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് പ്രോസ്റ്റേറ്റിൻ്റെ പ്രത്യേകത. പക്ഷേ വേറെ ഏതെങ്കിലും അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് എല്ലുകളിലേക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ശരീരശാസ്ത്രപ്രകാരമായിട്ടുള്ള അനാറ്റമിക് ലൊക്കേഷൻ കാരണം വരുന്ന ഒരു വിഷയമാണ്. ഒരു വെർട്ടിബ്രയോടെ ചേർന്ന് നമ്മുടെ നട്ടലിനോട് ചേർന്നുള്ള ഒരു സിരകളുടെ ഒരു ശൃംഖലയുണ്ട്. ആ ശൃംഖല പ്രോസ്റ്റേറ്റിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്ന ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ ആ ട്യൂമർ ഈ സിരകളുടെ ശൃംഖല വഴി നേരെ സിസ്റ്റമിക് സർക്കുലേഷനിൽ പോവുകയും തൊട്ടടുത്ത വെയ്റ്റ് ബെയറിങ് ബോൺസ് ആയിട്ടുള്ള, അതായത് തൊറാക്കോ ലംബോ സേക്രൽ സ്പൈൻ, നട്ടലിൻ്റെ ഏറ്റവും കൂടുതൽ ശരീരഭാരം കേന്ദ്രീകരിക്കുന്ന ഭാഗത്തേക്ക് ആക്സിയൽ സ്കെൽട്ടണിലേക്ക് ഇതിൻ്റെ സ്പ്രെഡ് വരികയും അങ്ങനെ ബോൺ മെറ്റാസ്റ്റേസിസ് അസ്ഥികളിലേക്കുള്ള പ്രോസ്റ്റേറ്റിൻ്റെ സ്പ്രെഡ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അസ്ഥികളിലേക്കുള്ള സ്പ്രെഡ് ആളിൻ്റെ ആയുർദൈർഘ്യത്തിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ കരളിലേക്കുള്ള സ്പ്രെഡ് അതേപോലെ ബ്രെയിനിലേക്കുള്ള സ്പ്രെഡ് ഒക്കെ ആളിൻ്റെ ആയുർദൈർഘ്യത്തിന് കുറവ് വരുത്തും. അതായത് നാലാം ഘട്ടത്തിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് മാത്രമാണ് കുറച്ച് മോശം റിസൾട്ട്. ഒന്നാം ഘട്ടത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനാകും. രണ്ടാം ഘട്ടത്തിലെ ക്യാൻസറും അതേപോലെ തന്നെ. മൂന്നാം ഘട്ടത്തിലെ ക്യാൻസർ ഒരല്പം റിസൾട്ട് കുറയും. അതേസമയം നാലാം ഘട്ടത്തിലെ ക്യാൻസർ, നാലാം ഘട്ടത്തിൽ പോലും ഏതാണ്ട് 30-40% വരെ രോഗികളെ നമുക്ക് സുഖപ്പെടുത്താനാകും. പിന്നെ ഞാൻ ഒരു ഘടകം പറയാൻ വിട്ടുപോയത്, പ്രോസ്റ്റേറ്റിനകത്തുകൂടിയാണ് മൂത്രനാളിയുടെ ഒരു പോർഷൻ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നിരന്തരമായ അണുബാധ ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസിന് കാരണമാകും. പ്രോസ്റ്റേറ്റിൻ്റെ അണുബാധയ്ക്ക് കാരണമാകും. പ്രോസ്റ്റേറ്റൈറ്റിസ് അതായത് നിരന്തരമായിട്ടുള്ള പ്രോസ്റ്റേറ്റിൻ്റെ അണുബാധയും പലപ്പോഴും ഒരു സോഴ്സ് ഓഫ് ഇറിറ്റേഷനായിട്ട് മാറി. സോഴ്സ് ഓഫ് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ ഒരു
ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സാധാരണ ക്യാൻസറിനെ കുറിച്ച് പറയുന്നത് എവിടെയെങ്കിലും ഒരു

ഡാമേജ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഡാമേജിൽ കോശങ്ങൾ നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുന്ന കോശങ്ങളുടെ സ്ഥാനത്ത് വരുന്ന പുതിയ കോശങ്ങൾക്ക് അമിത വിഭജനശേഷി കൈവന്ന് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെയും അത് സംഭവിക്കാം. പിന്നെ അതേപോലെ ഈ യുറീത്ര, അതായത് മൂത്രനാളിയുടെ പോർഷനിൽ കല്ലുകളുണ്ടായാൽ ഇൻഫെക്ഷനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യത കൂടും. അപ്പം നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി, അർജൻസി, ഹെസിറ്റൻസി, പ്രസിപ്പിറ്റൻസി, സ്ട്രാങ്കുറി എന്ന് പറഞ്ഞ മൂത്രമൊഴിക്കാനുള്ള വ്യഗ്രത കൂടുന്നു, അതിൻ്റെ ത്വര കൂടുന്നു, പക്ഷേ അതേസമയത്ത് മൂത്രത്തിൻ്റെ പ്രവാഹത്തിന് തടസ്സം വരുന്നു, കുറച്ച് മൂത്രം ബാക്കിയുള്ളതായിട്ട് തോന്നുന്നു എന്നുള്ള ലക്ഷണങ്ങളാണല്ലോ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പക്കൂടുതൽ കൊണ്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു 65 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ മധ്യവയസ്സ് പിന്നിട്ട ഒരാളിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നിട്ട് അത് പെട്ടെന്ന് കൂടുന്നു, അതിൻ്റെ എക്സാജറേറ്റഡ് സിംപ്റ്റംസ് വരുന്നു, അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ PSA കുറച്ചുകൂടി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷനിലായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് രോഗലക്ഷണമായിട്ട് കൂട്ടാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ആൾക്കാർ, കല്ലിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, പാരമ്പര്യ ഘടകമുള്ള ആൾക്കാർ, ഇവരൊക്കെ നിരന്തര സ്ക്രീനിങ്ങിന് വിധേയമാവുകയും എന്തെങ്കിലും ഒരു പുതുതായിട്ടുള്ളൊരു ലക്ഷണങ്ങൾ കാണുന്നു അല്ലെങ്കിൽ ഉള്ള ലക്ഷണങ്ങൾ തന്നെ കുറച്ച് മൂർധന്യാവസ്ഥയിലെത്തുന്നു എന്നുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. അതിൽ PSA വാല്യൂവിലും ഒരു പ്രാധാന്യമുണ്ട്. സാധാരണ ഒരു 10 മുകളിലോട്ടുള്ള PSA വാല്യൂ ഉള്ള ആൾക്കാരിൽ നമ്മൾ കൂടുതൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധാരണ പറയാറുണ്ട്. അത് എന്നുവെച്ചാൽ പക്ഷേ അത് ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു മാസം നോക്കി, അപ്പോൾ 8.5 വെച്ചു, അടുത്ത തവണ 10, പക്ഷേ അടുത്ത തവണ അത് 13 പോകുന്നുണ്ടെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ഇൻക്രീസ് കൂടുതലാണ്. അപ്പോൾ 8.5 10, 10 13, 1.5 കൂടിയ സ്ഥാനത്ത് ഇപ്പോൾ 3 കൂടി. അപ്പോൾ ആ PSA വാല്യൂ കൂടിയ ആ സ്വഭാവം അവിടെ മാറിയിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ പരിശോധന ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ അത് ബയോപ്സി ചെയ്ത്, കാരണം അത് രണ്ട് റൂട്ടിലും കൂടെ ബയോപ്സി ചെയ്യാം, അത് പെർറെക്റ്റൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോക്ടോസ്കോപ്പിക് ബയോപ്സിയും ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റോസ്കോപ്പിക് ബയോപ്സി ചെയ്യാം, കാരണം രണ്ട് അപ്രോച്ചിലും കൂടെ അത് എടുക്കാൻ പറ്റും. അങ്ങനെ ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ, കാരണം ഇതൊരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് ട്യൂമറാണ്, അതായത് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കാരണമാണ്, ഇപ്പോൾ മെയിൽ ഹോർമോണാണ് ശരിക്കും പ്രോസ്റ്റേറ്റിൽ അതിനകത്ത് കാരണം, ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കാരണമാണ് ഒരു കാരണമായിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ അത് പറയുന്നത്. അപ്പോൾ ആ ഹോർമോൺ മെയിൽ ഹോർമോണാണ്, ആൻഡ്രോജനാണ്. ആൻഡ്രോജൻ്റെ ശരീരത്തിലെ സ്രോതസ് എന്ന് പറയുന്നത് വൃഷണങ്ങളാണ്. അപ്പോൾ വൃഷണങ്ങൾ എടുത്ത് കളയുന്ന ഓപ്പറേഷനാണ് നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ ആയിട്ട് പറയുന്നത്. പക്ഷേ പലപ്പോഴും വൃഷണങ്ങൾ എടുത്ത് കളയുന്ന ആ ശസ്ത്രക്രിയ രോഗികൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല, കാരണം അത് വൃഷണം എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ പൗരുഷത്തിൻ്റെ ചിഹ്നമായിട്ട് കൂട്ടുന്നത് കൊണ്ട് അതെടുത്തു കളഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ആങ്സൈറ്റി, അപ്രിഹെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് വീക്ക്നെസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നത് കാരണം വരുന്ന ഒരു ക്ഷീണം, മൊത്തത്തിലുള്ള ഒരു ഉഷാറില്ലായ്മ, അതേപോലെ പേശികൾക്കൊക്കെ ഉള്ളൊരു വീക്ക്നെസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇതിന് വിധേയമാകാറില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് റാഡിക്കൽ പ്രോസ്റ്റെക്ടമി, അതായത് പ്രോസ്റ്റേറ്റും അതിൻ്റെ അനുബന്ധ അവയവങ്ങളും അതിൻ്റെ ലിംഫ് നോട്ട്സും ഒക്കെ എടുത്തു മാറ്റുന്ന ശസ്ത്രക്രിയയാണ് റാഡിക്കൽ പ്രോസ്റ്റെക്ടമി. ആ റാഡിക്കൽ പ്രോസ്റ്റെക്ടമി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പത്തോളജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കപ്പെടുക. പിന്നെ 1.5 ആൻഡ്രോജൻ ഡിപ്രൈവേഷൻ ട്രീറ്റ്മെൻറ്റ്, അതായത് നേരത്തെ പറഞ്ഞു ഇത് ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് ട്യൂമറാണ്, അപ്പോൾ ആൻഡ്രോജൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വൃഷണങ്ങളാണ്, അപ്പം വൃഷണങ്ങൾ അവിടെ എടുത്ത് മാറ്റുന്നില്ല, അതുപോലെ അഡ്രിനൽ ഗ്രന്ഥികളിൽ നിന്നും ടെസ്റ്റോസ്റ്ററോൺ വരുന്നുണ്ട്, അപ്പോൾ ആ സോഴ്സ് കട്ട് ചെയ്താലേ അസുഖം കൺട്രോളായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ സോഴ്സ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ്രോജൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന മരുന്നുകൾ, ആ മരുന്നുകൾ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്, അത് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന GnRH, ഗോണഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എതിരായിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ്. ആ അതിൻ്റെ അനലോഗ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ല്യൂപ്രലൈഡിൽ നിന്നും ഗോസോറലിൽ നിന്നും അങ്ങനെയൊക്കെ പറയുന്ന മരുന്നുകളാണ് ഇഞ്ചക്ട് ചെയ്ത്, അത് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 ഇഞ്ചക്ട് ചെയ്താണ് ആ ആൻഡ്രോജനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ടാബ്ലറ്റ് രൂപത്തിലും കഴിക്കാനുള്ള മരുന്നുകളുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ ആ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള മരുന്നുകൾ, അതായത് യൂറിമാക്സ് അങ്ങനത്തെ കുറച്ച് മരുന്നുകൾ കൊടുത്ത് ഈ ഞരമ്പുകളെ ഒന്ന് വികസിപ്പിക്കുന്ന ആക്ഷനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോഴേക്കും ആ ഈ ലക്ഷണങ്ങൾ, അതായത്

0: രോഗിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന ആ ലക്ഷണങ്ങളായിരിക്കുമല്ലോ, ആ ലക്ഷണങ്ങൾ കവർ ചെയ്യുന്ന മരുന്നുകൾ കൂടി കൊടുക്കുന്നത് 18 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഇതിനിടയിൽ PSA വാല്യൂ ഇടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ വീണ്ടും ടെസ്റ്റുകൾ ചെയ്ത് നോക്കി അതിൻ്റെ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്, അസുഖം ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പ്രോട്ടോക്കോള് റിവൈസ് ചെയ്യുന്നത്. 4ാം ഘട്ടത്തിലെ അസുഖത്തിൽ, അതായത് സിസ്റ്റമിക് സ്പ്രെഡായി കഴിയുന്ന അസുഖത്തിൽ മാത്രമാണ് കീമോതെറാപ്പിക്ക് റോളുള്ളത്. വളരെ ചുരുക്കം കീമോതെറാപ്പി മരുന്നുകൾ മാത്രമേ പ്രോസ്റ്റേറ്റിനെതിരായിട്ട് ഫലപ്രദമായിട്ട് കാണുള്ളൂ. എങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ചിലപ്പോൾ അങ്ങനെ എടുക്കേണ്ടി വരാറുമുണ്ട്. കാരണം വെച്ചാൽ ചിലപ്പോൾ വളരെ വയസ്സായ ആൾക്കാരിൽ വേറെ ഒരു മരുന്നും ഫലിക്കുന്നില്ല, എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു, ഇനി ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ആ കീമോതെറാപ്പി കൊടുത്താൽ അസുഖം ഒരുവിധം കൺട്രോളായിട്ടിരിക്കും. ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത്, മധ്യവയസ്സ് പിന്നിട്ട എല്ലാ പുരുഷന്മാരും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെക്കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കണം. നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ അതിൻ്റെ ജാഗ്രത നിരന്തരമായി പുലർത്തുകയും അതിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന ട്യൂമർ മാർക്കറും അൾട്രാസൗണ്ടും 6 മാസത്തിലൊരിക്കൽ ചെയ്യുകയും അതിൻ്റെ റിസൾട്ടിനനുസരിച്ച് ഫർദർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫർദർ ഫോളോ പ്രോട്ടോക്കോളോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയും വേണം. ഇതിനെ ഈ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ടതില്ല, ജാഗ്രത മാത്രം മതി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അനന്തപുരി FM 101.9.

ഇപ്പോൾ നമുക്ക് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് കേൾക്കാം. ആദ്യം സോനു നിഗമും അൽക്ക യാഗ്നികും പാടിയതാണ്. ചിത്രം കഹിയൻ പാർ നഹോ ജായേ.

0: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളി ഏജൻസീസിലേക്ക്.
1: വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ
2: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്

0: പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി, ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
2: 43 ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: TNC apply.
4: അടുത്ത ഗാനം ഉദിത് നാരായണനും അൽക്ക യാഗ്നികയും പാടിയതാണ്, ചിത്രം രാജ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഉദിത് നാരായണും അൽക്കായ ആഗനികയും പാടിയ മറ്റൊരു ഗാനമിതാ, രാജാ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ നിന്ന്.

0: ജോക്കർ.
1: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
2: മൈജി കിട്ടും.
3: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
5: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ടിഎൻസി അപ്ലൈ.
7: അനുരാധ പൗഡ്വാളും കുമാർ സാനുവും പാടിയ പാട്ടാണിത്. ചിത്രം ആഷിഖി.

ജാവേദ് അക്തറിന്റെ വരികൾ, രാഹുൽ ദേവ് ബർമന്റെ സംഗീതം. ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. കവിത കൃഷ്ണമൂർത്തിയും സംഘവും പാടിയത്. ചിത്രം 1942, എ ലവ് സ്റ്റോറി.

0: ഇതുവരെ കേട്ടത് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ലഹരിക്കെതിരായി ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ സെപ്റ്റംബർ 9 നൂറാം ദിനത്തിലേക്ക്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 10,000-ലധികം കേസുകൾ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടൊരുങ്ങുന്ന മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മലപ്പുറത്ത് നടക്കും. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനമറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
5: 8590179986.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും പാടിയത് കേൾക്കാം. രചന വിനീത് ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: വന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനം KGF ചാപ്റ്റർ 2 എന്ന ചിത്രത്തിന് വേണ്ടി അനന്യ ഭട്ട് പാടിയതാണ്. രചന സുധാംശു, സംഗീതം രവി ബസ്രൂർ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
11: ധനം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. രചന PK ഗോപി, സംഗീതം രവീന്ദ്രൻ.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
1: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
2: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കു. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
4: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
6: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
5: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
6: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
7: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
5: എന്നാ പറയാം?
7: 90 72 503 503.
8: ഇവിടെ ഭഗവതിയുടെ അവളെ
9: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
8: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
9: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
8: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
9: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
10: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി, ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
11: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
10: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
12: TNC അപ്ലൈ.
13: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
14: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
15: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
16: ഇനി കേൾക്കാം ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും S. ജാനകിയും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

അടുത്ത ഗാനം വാഴാറ്റു എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷും നീളാരാജും പാടിയതാണ്. ബി കെ ഹരിനാരായണന്റെ രചന, പാർവതീഷ് പ്രദീപിന്റെ സംഗീതത്തിൽ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
6: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 100,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
7: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
8: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
9: സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനമിനെ കേൾക്കാം. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.
4: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
5: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
6: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല,
7: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
10: അടുത്ത ഗാനം ഗൗതമന്റെ രഥം എന്ന ചിത്രത്തിന് വേണ്ടി സിദ് ശ്രീറാം പാടിയതാണ്. രചന വിനായക് ശശികുമാർ, സംഗീതം അൻകിത് മേനോൻ.

അടുത്ത ഗാനം കാവാലം നാരായണ പണിക്കർ രചിച്ച് ജോൺസൺ സംഗീതം നൽകി എസ് ജാനകി പാടിയത്. ചിത്രം കാറ്റത്തെ കിളിക്കൂട്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സമയബന്ധിതമായ നീതി നിർവ്വഹണം അത്യന്താപേക്ഷിതമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾ നീക്കം ചെയ്ത സംഭവത്തിൽ മെട്രിക്കും കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തു നൽകി. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരായി ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ സെപ്റ്റംബർ 9 നൂറാം ദിനത്തിലേക്ക്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 10,000-ലധികം കേസുകൾ. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. മികച്ച ഉൽപാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴകൃഷി, മഞ്ജു തോമസുമായുള്ള അഭിമുഖം. രാത്രി 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ, ഈ ഗായത്രി അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:55 വിവിധ് ഭാരതി പരിപാടികൾ, മുംബൈ റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ഡോ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്. രാവിലെ 6:00 8:00 10:00 11:00 ഉച്ചയ്ക്ക് 12:00 1:00 2:00 വൈകുന്നേരം 5:00 6:00 രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരിയിൽ ഉള്ളൂർ എഴുതിയ കവിത ഭൂതക്കണ്ണാടി, ആലാപനം പി സുശീലാദേവി. ഉദയഗീതത്തിൽ ജെയിൻ സാബു പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറവു എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 132. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

20:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ചിപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഓർമ്മച്ചിപ്പ് തുടർന്ന് കേൾക്കാം, 11:02 ബാലലോകം. തിരുവനന്തപുരം ഉഴമലേക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:02 ഗാനമാലിക, 12:40 പ്രകാശധാര. പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാൻ കഴിയുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, തത്സമയ വാട്സ്ആപ്പ് ഇഷ്ടഗാന പരിപാടി. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസർ പരിപാടി, 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, വൈകുന്നേരം 4:00 യുവർ വോയ്സ്, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം, എൻ ജി ബാലചന്ദ്രനാഥ് സംസാരിക്കുന്നു. രാത്രി 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീത സുധ, ഗീതാദേവി വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി മുംബൈ റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 25.6°C. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കമലദളം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പലിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
4: ഫിട്ടാപ്പലിൽ ഏജൻസീസ്.
5: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
6: ഇലക്ട്രിക് കെറ്റിൽ 241 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
5: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
7: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
8: അടുത്ത ഗാനം അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാം പാടിയത്. രചന ഹേ കാർത്തി, സംഗീതം ബിബിൻ അശോക്.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അടുത്ത ഗാനം കൊത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ജോബ് കുര്യൻ പാടിയതാണ്. രചന ഹരിനാരായണൻ, സംഗീതം നൽകിയത് കൈലാസ് മേനോൻ.

0: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്നറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
1: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
4: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
4: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടിഎൻസി അപ്ലൈ.
5: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം. 7:20 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ആദ്യം ചിത്രപാടിയതാണ്.

സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന്

0: മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിൽ ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL 3ാം സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പല്ലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പ്രോജക്ട് ബീക്കൺ ടൌണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൌണാക്കി മാറ്റും. ശുചീകരണ പ്രവർത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാംഘട്ട പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1,360 രൂപ താഴ്ന്ന് 113,520 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻഎച്ച്എയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പറമ്പ് സ്വദേശി ഉനൈസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺവേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനം

0: ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. മിൻമിനി പാടിയ ഗാനം.

ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം വയലും വീടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹത്തിനും ബഹുമാനത്തിനും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പങ്കുണ്ട്. സ്നേഹം ഹൃദയങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുമ്പോൾ ബഹുമാനം ആ ബന്ധങ്ങൾക്ക് ആഴവും നിലനിൽപ്പും നൽകുന്നു. സ്നേഹമില്ലാത്ത ജീവിതം നിറം മങ്ങിയതുപോലെയും ബഹുമാനമില്ലാത്ത ബന്ധങ്ങൾ വേരുകളില്ലാത്ത മരത്തെപ്പോലെയുമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പങ്കെങ്കിലും വഹിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു നല്ല വാക്ക് സ്നേഹത്തിന്റെ തുടക്കമാകാം. ഒരു ചെറിയ കരുതൽ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കാം. ഒരു ഹൃദയം നിറഞ്ഞ ബഹുമാനം ഒരു ബന്ധത്തെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുകയും ചെയ്യാം. സ്നേഹം നൽകുമ്പോൾ ഹൃദയങ്ങൾ അടുക്കുന്നു, ബഹുമാനം നൽകുമ്പോൾ ബന്ധങ്ങൾ ശക്തമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുതലോടെയും ബഹുമാനത്തോടെയും പെരുമാറാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വാഴക്കൃഷിയെക്കുറിച്ചാണ്. എങ്ങനെ ശാസ്ത്രീയമായും ആദായകരമായും വാഴക്കൃഷി ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഒരു കാലത്ത് കേരളത്തിൽ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഒരു വാഴയെങ്കിലും ഇല്ലാത്ത പറമ്പുകൾ വിരളമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ വീടിന്റെ വടക്കേ പുറത്ത് ഒഴിയാതെ ഏത്തനും കപ്പവാഴയും പാളയന്തോടനും ഒക്കെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ കുലകൾ വെട്ടിവിറ്റ് അമ്മ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതും കാണാം. അങ്ങനെ വാഴ മലയാളിയുടെ ഒരു വികാരം തന്നെയായിരുന്നു. ഇല മുതൽ കുല വരെ, കായ മുതൽ പൂ വരെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന വാഴ ഒരു വിള മാത്രമല്ല, നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. നാടൻ വാഴയിനങ്ങളുടെ വൈവിധ്യവും ആധുനിക കൃഷിരീതികളും മികച്ച വരുമാന സാധ്യതകളും ഒത്തുചേരുമ്പോൾ വാഴക്കൃഷി കർഷകന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. മണ്ണിൽ വേരുറപ്പിച്ച് ആകാശത്തേക്ക് ഇലകൾ വിരിച്ചു നിൽക്കുന്ന വാഴകളിലൂടെ നമുക്ക് വാഴക്കൃഷിയുടെ പച്ചപ്പാർന്ന ലോകത്തേക്ക് പോകാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി

0: മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മഞ്ജു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു
1: മേഡം. വാഴക്കൃഷി മിക്ക കർഷകരും ചെയ്യുന്നതാണ്, നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷെ ചില കർഷകർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്, ചിലർക്ക് അത്ര ലാഭം കിട്ടാറില്ല. ഇതിന്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്ന ഒരു ശാസ്ത്രീയമായ നമ്മുടെ ഒരു അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുന്നത് തന്നെ വാഴയ്ക്ക് വേണ്ടി ഫേമസ് ആണല്ലേ.
2: അതെ, വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗത വിളയാണ്, നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു വിളയാണ് വാഴ. പിന്നെ ഇന്നിപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളിൽ ഏറ്റവും ആദായകരമായിട്ട് കർഷകർ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്നാണ് വാഴ. പിന്നെ കേരളത്തിന്റെ മണ്ണും കാലാവസ്ഥയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ മണ്ണും കാലാവസ്ഥയും ഒക്കെ വാഴക്കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പൊ അങ്ങനെ വാഴ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. മാർക്കറ്റിൽ മിക്കവാറും ഒക്കെ തന്നെ നല്ല ഡിമാൻഡുണ്ട്, കർഷകർക്ക് തെറ്റില്ലാത്ത വില കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം സാധ്യതകളുള്ള ഒരു വിളയാണ് വാഴ.
1: മേഡം, നമ്മൾ ഇനങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ മേഡം പറഞ്ഞ ഇവിടെ ഒത്തിരി അധികം ഇനങ്ങൾ കർഷകർ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാഭത്തിനു വേണ്ടി ഒരു കർഷകൻ ഒരു കൃഷി ചെയ്യുമ്പം നല്ല ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ?
2: ധാരാളം വാഴ ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴയാണ്, ഏത്തവാഴയാണ്. ഈ ഏത്തവാഴയിൽ തന്നെ പല ഇനങ്ങളുണ്ട്. വടക്കൻ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ചേരി നേന്ത്രനുണ്ട്, തൃശൂർ ജില്ലക്കാർക്ക് ചെങ്ങാലിക്കോടനുണ്ട്, പിന്നെ ഒരു കർഷകൻ തന്നെ ഉരുത്തിരിച്ചെടുത്ത ക്വിന്റൽ നേന്ത്രനുണ്ട്, പിന്നെ ഇടുക്കി ജില്ലക്കാർക്ക് പടലമറിയൻ എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഇനം നേന്ത്രവാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളാണ്.
1: ഇതിന്റെയൊക്കെ വിത്തൊക്കെ കർഷകർ തന്നെ ഉൽപാദിപ്പിക്കുക, അല്ലാതെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ മറ്റേ വിളകളെ മാതിരി ഇതിന്റെ വിത്തുകളൊക്കെ എങ്ങനെ കിട്ടാറുണ്ടോ?
2: വാഴയിൽ പ്രധാനമായിട്ടും നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് വാഴക്കന്നുകളാണ്. ഒരു 3-4 മാസം പ്രായമുള്ള സൂചിക്കന്നുകളാണ് പ്രധാനമായിട്ടും നടീൽ വസ്തുക്കളായിട്ട് കർഷകര് ഉപയോഗിക്കുന്നത്. അത് കീടരോഗബാധയൊക്കെ ഇല്ലാത്ത അത്യുൽപാദനക്ഷമതയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഇളക്കിയെടുക്കുന്ന കന്നുകളാണ് നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ തൈകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ലഭ്യത കുറവുണ്ട് എങ്കിൽ പോലും കുറച്ച് കർഷകർ ടിഷ്യൂ കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു.
1: അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പ്ലാന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ എന്തായാലും ഒരു ശാസ്ത്രീയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്പേസിംഗ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങും നമുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക.
2: സാധാരണ നമ്മൾ വാഴക്കൃഷിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 50 സെന്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ 2 മീറ്റർ ഇടയകലം കൊടുത്താണ് നടുന്നത്. അതായത് 1 ഏക്കറിൽ 1000 വാഴ അല്ലെങ്കിൽ 1 സെന്റിൽ 10 വാഴ നിൽക്കത്തക്ക രീതിയിലാണ് ശാസ്ത്രീയമായ രീതിയിൽ ഏത്തവാഴ അല്ലെങ്കിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി എന്ന് പറയുമ്പോൾ കർഷകർ പൊതുവെ അതിനെ ഇരട്ടവാഴ കൃഷി എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇടയകലം കൂട്ടിക്കൊടുക്കും. അതായത് വരികൾ തമ്മിൽ 3 മീറ്ററും ഓരോ വരികളിലെയും കുഴികൾ തമ്മിൽ 2 മീറ്റർ ഇടയകലം കൊടുത്ത് കുഴികൾ എടുത്തതിന് ശേഷം ഒരു കുഴിയിൽ നമ്മൾ 2 വാഴക്കന്ന് അല്ലെങ്കിൽ 2 ടിഷ്യൂ കൾച്ചർ തൈകൾ വീതം നടും. അപ്പം നമ്മൾ 1 ഏക്കറിൽ നോർമലി 1000 വാഴ കൃഷി ചെയ്യുന്നിടത്ത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൽ അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷിയിൽ നമുക്ക് 1300 വാഴകൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃഷിഭൂമിയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ, അതുപോലെ കൃഷി ചെലവ് ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യത്തിൽ, നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ സെന്റ് ഭൂമിയിൽ നിന്നും ഉൽപാദന വർധനവാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു മികച്ച ടെക്നോളജിയാണ് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളം ചെയ്യുമ്പോൾ സാധാരണ വാഴക്കൃഷിയിൽ നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ 25% അധികം വളം നമ്മൾ ഓരോ കുഴിയിലും കൊടുക്കണം. പിന്നെ ടിഷ്യൂ കൾച്ചർ തൈകളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു കുഴിയിലുള്ള 2 തൈകളും ഒരുപോലെ പോലെ കയറി വരും. എന്നാൽ വാഴക്കന്നാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ കുഴിയിലും വെക്കുന്ന വാഴക്കന്നുകൾ ഒരേ വലിപ്പവുമുള്ള കന്നുകൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുഴിയിൽ വെച്ചേക്കുന്ന രണ്ട് കന്നിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണെങ്കിൽ വലുത് കയറി വരികയും ചെറുത് അങ്ങ് അടഞ്ഞു നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ വലിപ്പമുള്ള കന്നുകൾ ഓരോ കുഴിയിലും തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: ഈ കുഴിയിൽ നടുമ്പോൾ ഒന്നിച്ചാണോ നടുന്നത്? അവിടെ കുറച്ച് സ്പേസിംഗ്
2: കുഴിയിൽ

0: നമ്മൾ സാധാരണ നടുമ്പഴി ഒരു കുഴിയിൽ നടുന്ന കന്നുകൾ തമ്മിൽ ഒരു അരയടി ഇടയകലം കൊടുത്തു വേണം നടാനായിട്ട്. അതുപോലെ നമ്മൾ മാതൃസസ്യത്തിൽ നിന്ന് കന്നിളക്കി എടുക്കുന്ന ആ മുറിപ്പാടിന് എതിർവശത്തേക്കായിരിക്കും കുലകൾ ചായുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് രണ്ട് കന്നുകൾ ഒരു കുഴിയിൽ വെക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ കന്നിന്റെ ആ ഒരു പ്ലാന്റിങ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ
1: രണ്ട്
0: സൈഡിലോട്ടും കുല ചായത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട്.
1: നടുന്നതിന്റെ മുന്നേ നമ്മൾ ഈ മേഡം പറഞ്ഞ മാതിരി കുഴി എടുക്കുമ്പോൾ ജൈവവളവോ മറ്റു അടിവളവോ ഒക്കെ ഇട്ടിട്ട് നടുന്നതാണല്ലോ രീതി.
0: നമ്മൾ വാഴക്കുഴികൾ എടുത്തതിന് ശേഷം മേൽമണ്ണും ജൈവവളങ്ങൾ എന്ന് പറയും ചാണകപ്പൊടി, ആകാങ്ക ചാണകപ്പൊടി, കമ്പോസ്റ്റ്, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, നമ്മുടെ സാഹചര്യത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ചുള്ള ജൈവവളങ്ങളും മേൽമണ്ണും കൂടെ ചേർത്ത് കുഴി ഒരു പകുതി മുക്കാൽ ഭാഗം മൂടിയതിന് ശേഷം അതിന് നടുവിൽ ഒരു പിള്ളക്കുഴി എടുത്താണ് നമ്മൾ സാധാരണ കന്ന് വെക്കുന്നത്. ഈ പിള്ളക്കുഴിയിൽ വേണമെങ്കിൽ നമുക്ക് അല്പം വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻ കുരു ചതച്ചതോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മാണവണ്ടിന്റെയൊക്കെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വളരെ സഹായകരമാണ്.
1: ഇവരെ പരിചരണം വല്ലതും ചെയ്യേണ്ടതിരിക്കുന്നു നമ്മുടെ ഈ കന്ന് നടുമ്പോൾ.
0: കന്ന് നടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം കന്നിനകത്ത് മാണവണ്ടിന്റെ ആക്രമണം ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർഷകർ പൊതുവെ പറയും കരിച്ചക്കേടെന്ന് പറയും. അപ്പൊ അത് ചെത്തി വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് മാണവണ്ടിന്റെ പുഴുക്കളും മറ്റും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കരിച്ചക്കേട് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചാണകവും ചാരവും കൂടെ കലക്കി അല്പം കട്ടി കൂടിയ ഒരു ലൈനി തയ്യാറാക്കി അതിനകത്ത് ഈ കന്നുകൾ ചെത്തി വൃത്തിയാക്കിയ കന്നുകൾ മുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നടുന്നതാണ് നല്ലത്. ഇനി വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർഷകർക്ക് ചിലപ്പോഴും ഇത് പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ പറയാറുണ്ട്. 500 വാഴക്കന്നുകളൊക്കെ നടുമ്പോൾ ഇതെല്ലാം തന്നെ ചെത്തി വൃത്തിയാക്കി ഈ പറയുന്ന പോലെ ചാണകം ചാരത്തും ലൈനിയിൽ മുക്കി ഉണക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ അഭിപ്രായപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും കന്ന് ചെത്തി വൃത്തിയാക്കി ഏതെങ്കിലും കീടനാശിനി ലൈനിയിൽ മുക്കി നടുന്നത് ഈ പറയുന്ന മാണവണ്ടിന്റെ പുഴുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിന് നമ്മുടെ നടീൽ വസ്തുക്കളിലൂടെ മാണവണ്ടുകൾ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് എത്തുന്നത് തടയുന്നതിനും സഹായകരമാണ്.
1: വാഴയെക്കുറിച്ച് പറയുമ്പം ഏറ്റവും അധികം ന്യൂട്രിയൻ്റ് എടുക്കുന്ന ഒരു ക്രോപ്പാണ് പറയാറുള്ളത്. നമുക്ക് പോഷകം ഒത്തിരി അധികം വേണം. അപ്പൊ ഇതിന്റെ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ് കർഷകർ ചെയ്യേണ്ടത്?
0: വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഏത്തവാഴ കൃഷിയിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ വളപ്രയോഗം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് തുടങ്ങിയ നേർവളങ്ങൾ, അത് നമ്മൾ ഒരു ശുപാർശയുണ്ട്. അതായത് ആദ്യത്തെ മാസം നമ്മളൊരു 90-95 gram യൂറിയ, 300 gram രാജ്ഫോസ്, 100 gram പൊട്ടാഷ്, അങ്ങനെ ഓരോ മാസത്തേക്കും നമുക്കൊരു നിഷ്കർഷിച്ചിരിക്കുന്ന റെക്കമെൻഡഡ് ഡോസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നേർവളങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു 5-6 വളം ചെയ്യാനായിട്ടാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം പലപ്പോഴും കർഷകർ കോംപ്ലക്സ് വളങ്ങളും മറ്റും ഉപയോഗിക്കും. കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേ ശരിയായ അനുപാതത്തിൽ ഇത് കൂട്ടി യോജിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങളോടൊപ്പം പൊട്ടാഷ്യം ഒക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്ക് പലപ്പോഴും മതിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കാതെ വരും. അതും പ്രത്യേകിച്ച് വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകം ഒരു ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന മൂലകമാണ്. പലപ്പോഴും നമ്മൾ കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ മതിയായ അളവിൽ പൊട്ടാഷ് ഇതിനോട് കൂട്ടി യോജിപ്പിക്കാതെ വരും, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങൾ മാത്രമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഴയ്ക്ക് മതിയായ അളവിൽ പൊട്ടാഷ് ലഭ്യമാകാതെ വരികയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ വാഴത്തോട്ടങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരികയും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ പൊട്ടാഷ് അധികമായിട്ട് നമുക്ക് കോംപ്ലക്സ് വളം എന്ന് പറഞ്ഞാൽ അപ്പം 18-18-18 എന്ന് പറഞ്ഞാൽ 3 NPK 3 സെയിം ആയിരിക്കും, പൊട്ടാഷും സെയിം ആയിരിക്കും.
0: അപ്പൊ അതോടൊപ്പം നമ്മൾ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷും കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം ആവശ്യാനുസരണം നമുക്ക് ആ ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ വാഴയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനോടൊപ്പം MOP കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോഴും കൃഷിക്ക് കുഴിയെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴും തന്നെ പറയേണ്ടതായിരുന്നു, മണ്ണില് നമ്മുടെ കേരളത്തിലെ മണ്ണ് നല്ല അമ്ല സ്വഭാവമുള്ള മണ്ണാണ്. അപ്പൊ മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പോഷക നമ്മൾ വളങ്ങൾ പ്രയോഗിച്ചാൽ തന്നെ ഈ ചെടികൾക്ക് ഈ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭ്യമാകണമെങ്കിൽ മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കപ്പെടണം. നമ്മൾ ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്യുന്നത് ഏകദേശം 1 kg കുമ്മായമാണ്. അപ്പൊ വാഴക്കുഴി എടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ നമുക്ക് ഒരു കുഴിക്ക് 1/2 kg വീതം കുമ്മായം കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് 2-3 മാസം ഇടവിട്ട് ഒരു 250 gram വീതം കുമ്മായം കൊടുക്കുന്നത് മണ്ണിന്റെ അമ്ലത ക്രമീകൃതമാകുന്നതിനും അതുപോലെ ശരിയായ രീതിയിൽ പോഷക ലഭ്യത ഉറപ്പാക്കുന്നതിനും സഹായകരമാണ്.
1: പിന്നെ ഈ സൂക്ഷ്മമൂലകം ഇതിന് എത്ര ഇമ്പോർട്ടന്റ് ആണ്?
0: തിരുവനന്തപുരം ജില്ലയിലെ ഏത്തവാഴ

0: വാഴത്തോട്ടങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലകളിലുള്ള ഒരു വലിച്ചില്, അതുപോലെ ഇലകളുടെ വിസ്തൃതി കുറുകി കുറുകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നടുനാമ്പ് കരിഞ്ഞു പോകുന്നത്, നടുനാമ്പ് ഒടിഞ്ഞു തൂങ്ങുന്നത്, അതുപോലെ ചിലയിടത്ത് ചെടി നാമ്പെടുക്കാൻ മടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങളാണ്. ഇത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാല അയർ എന്ന് പറയുന്ന ഒരു മൂലകക്കൂട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരു വാഴയ്ക്ക് 200 ഗ്രാം ആണ് അവര് ശുപാർശ ചെയ്യുന്നത്. ഈ 200 ഗ്രാം നമ്മൾ ഒറ്റ തവണയായിട്ടല്ല, 2 തവണകളായിട്ടാണ് കൊടുക്കേണ്ടത്. അത് 2ാം മാസം മണ്ണിൽ 100 ഗ്രാം കൊടുക്കുക, 4ാം മാസം 100 ഗ്രാം കൊടുക്കുക. ഈ രീതിയിൽ 2 തവണകളായിട്ടാണ് അയർ കൊടുക്കേണ്ടത്. മറ്റൊരു സൂക്ഷ്മ മൂലകക്കൂട്ട് കൂടി കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട്, സമ്പൂർണ മൾട്ടിമിക്സ്. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ്. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പം വാഴയ്ക്കുള്ള സമ്പൂർണ വാങ്ങിയതിന് ശേഷം 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് 2 മാസത്തെ ഇടവേളകളിൽ 3 സ്പ്രേ ഇലകളിൽ കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഉപമൂലകങ്ങളുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്.
1: പിന്നെ വാഴത്തോട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാറ്റും മഴയും എപ്പം വേണമെങ്കിലും വരാം. അപ്പം ലോഡ്ജിങ് അല്ലെങ്കിൽ വാഴ വീഴുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പൊ അതിനുവേണ്ടി പുതിയ ടെക്നിക്കൊക്കെ KVKS ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
0: വാഴയില് കുല വരുന്ന സമയത്ത് അത് ചെറിയ കാറ്റൊക്കെ അടിച്ചാൽ പോലും വാഴ മറിഞ്ഞു പോകുന്ന സാഹചര്യം, ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മള് സാധാരണ കുലകൾ വലിച്ചു കെട്ടാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു കോളാർ റിംഗ് ആൻഡ് സ്ട്രിംഗ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിൽ കർഷകർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. തിരുവനന്തപുരം KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം കർഷകർക്ക് ഫീൽഡിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല റിംഗ് ആൻഡ് സ്ട്രിംഗ് വാഴയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന കോളാർ റിംഗും മറ്റും KVKയിൽ നിന്ന് കർഷകർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുമുണ്ട്.
1: ഇത് നമുക്ക് ഒരു വർഷമല്ല, ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ
0: വീണ്ടും ഉപയോഗിക്കാൻ
1: സാധിക്കും. വാഴയിലെ കൊല വരുമ്പം ബഞ്ച് കവറിംഗ് അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നത് ഒരു പ്രധാന ഘടകമാണല്ലേ.
0: വാഴയില് ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ, എലിയ്, വവ്വാല്, അണ്ണാന് തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പം വാഴയിൽ വ്യാപകമായിട്ട് ഒരു കുഴിപ്പുള്ളി രോഗം കാണാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ പ്രതിരോധിക്കുന്നതിന്, അതുപോലെ വാഴക്കൊലകളുടെ ഭംഗി കൂട്ടുന്നതിനും അതിന്റെ മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി കൂട്ടുന്നതിനും ഒക്കെ വാഴക്കൊലകൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് നല്ലതാണ്. കേരള കാർഷിക സർവകലാശാല ആണ് ഒരു ബഞ്ച് കവറിംഗ് ഡിവൈസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ടെക്നോളജി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം അത് കർഷകർക്ക് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുണ്ട്. ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നല്ല പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിക്ക് 20 മുതൽ 30 കൊലകൾ വരെ 1 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഉപയോഗിക്കുന്ന കവറ് കർഷകർക്ക് 2-3 പ്രാവശ്യമൊക്കെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. അത് കർഷകർക്ക് KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന്റെ ഡെമോൺസ്ട്രേഷൻസും അതുപോലെ ഈ ഡിവൈസും ഒക്കെ ലഭ്യമാക്കുന്നത്.
1: പിന്നെ നമ്മൾ ഏത് വിള ചെയ്താലും അതിന്റെ വിളവെടുക്കുന്നതൊരു പ്രധാന കാര്യമാണല്ലോ. അത് ശരിയായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൽ നമ്മൾ ഇത്രയും എഫോർട്ട് ചെയ്ത അതിന്റെ ഒരു ലാഭം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: അത് പറയുമ്പോഴ് നമ്മൾ വിളവെടുപ്പിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വാഴയില് പൊട്ടാഷിന്റെ ലഭ്യതയെ കുറിച്ചും ഒക്കെ. ഇപ്പം വാഴക്കൊലകളുടെ തൂക്കം കൂട്ടുന്നതിനും വാഴത്തോട്ടങ്ങളിലെ വിളവ് കൂട്ടുന്നതിനും കർഷകർക്ക് വിളവെടുപ്പിലേക്ക് കൊലകൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ SOP. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ്. ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് വാഴക്കൊലകൾ വരുന്ന സമയത്ത്, കൊലകൾ നിരന്നതിന് ശേഷം നമ്മൾ വാഴ കൊടപ്പനൊടിക്കും. കൊടപ്പനൊടിച്ച് നീക്കിയതിന് ശേഷം ഇലകളിലും കൊലകളിലും ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. അതിനുശേഷം കൊലകൾ ഒരു അര വിളവായി കഴിയുമ്പോൾ, ഒരു ഹാഫ് മെച്യൂർ സ്റ്റേജ് ആയി കഴിയുമ്പോൾ 2ാമത് ഒരു സ്പ്രേ കൂടെ കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന പൊട്ടാഷ്യന്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൃഷിയുടെ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുള്ളത് വാഴക്കൊലകളുടെ തൂക്കം നമുക്ക് 1.5 മുതൽ 2 കിലോ വരെ മെച്ചപ്പെടുത്താനായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും കർഷകർക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കർഷകർക്ക് വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ.
1: ഇത് രണ്ട് പ്രാവശ്യം ചെയ്യണോ?
0: രണ്ട് പ്രാവശ്യം ചെയ്യണം. കൊലകൾ നിരന്നതിന് ശേഷം ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. കൊലകളിൽ മാത്രമല്ല ഇലകളിലും കൊടുക്കണം, ഇലകളിലും കൊലകളിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊലകളുടെ ഒരു ഹാഫ് മെച്യൂർ സ്റ്റേജ്, ഒരു അരവിളവായി കഴിയുമ്പോൾ രണ്ടാമതൊരു പ്രാവശ്യം

0: ആവശ്യവും കൂടെ ഈ രീതിയിൽ കൊടുക്കാം.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് ഒരു കൃഷി ചെയ്താൽ എന്തായാലും കർഷകർക്ക് നല്ലൊരു ലാഭം ഈ വാഴകൃഷിയിൽ നിന്ന് നേടാൻ സാധിക്കുമല്ലേ?
0: ഒരു ഏക്കറിൽ 1000 വാഴയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ശുപാർശ ചെയ്യുന്നത്. ഒരു വാഴയുടെ ശരാശരി കൃഷി ചെലവെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 200 രൂപയോളം വരുന്നുണ്ട്. 200 രൂപ അതിന് മീതിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കർഷകർക്ക്, പിന്നെ വിപണിയും കൂടെ സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ, അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഉപമൂലകങ്ങളുടെ ഉപയോഗം, കുമ്മായ പ്രയോഗം, ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം, ഇങ്ങനെയുള്ള ശാസ്ത്രീയ കൃഷി പരിചരണ മാർഗങ്ങൾ അവലംബിച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു ലാഭം ഉണ്ടാക്കാൻ
1: പറ്റും.
0: ഇരട്ട വാഴ ചെയ്താൽ ഒക്കെ കർഷകർക്ക് നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വിള തന്നെയാണ്. ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ട് വിപണി കൂടെ
1: വേണം. മഞ്ജു മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ശാസ്ത്രീയമായ വാഴകൃഷി എങ്ങനെ ചെയ്യണം ഇക്കാര്യം നല്ലപോലെ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറെ ഇണങ്ങുന്ന ഒരു വിള, നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലും പാടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് വാഴ. വാഴകൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം, എങ്ങനെ മികച്ച വരുമാനം നേടാം എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ഇതുവരെ നമ്മോടൊപ്പമുണ്ടായിരുന്നത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
4: ഈ മാസം കുരുമുളകിന് 2 ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 1/3, 2 വർഷം പ്രായമായതിന് 1/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
5: കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ 72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,600 മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 18,000 മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: ഇനി ഇന്നാദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു,

0: എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം: മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ. കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.
2: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
3: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
2: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान. पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन: सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI तकनीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 10 सितम्बर 2026 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026 पशुपालन एवं डेयरी विभाग, भारत सरकार द्वारा जनहित में जारी.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആ രാത്രി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും S. ജാനകിയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: അടുത്ത ഗാനം റഫീഖ് അഹമ്മദ് രചിച്ച ബെനറ്റ് ആൻഡ് വി ട്രാക്ക് ഈണം പകർന്ന് ഹരിഹരൻ പാടിയത്. ചിത്രം ഡോക്ടർ പേഷ്യന്റ്.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന.

0: മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. ലവ് ബേർഡ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ഹരിഹരനും പാടിയത്. രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ September 6 വരെ മാത്രം.
2: TNC apply.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ദേവാനന്ദ്, ജോൽസ്ന, സോണിയ എന്നിവർ പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

0: FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം.

ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. ദേശീയപാതയിൽ ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളും നാലുവരിപാത നിർമ്മാണത്തിന്റെ അന്തിമഘട്ടവും കണക്കിലെടുത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റി കരാറുകാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം പാടില്ലെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. മരിച്ച മലയാളികളുടെ DNA പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച കേരള സർക്കാർ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പട്ടം പോലെ എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും ഹരിണിയും പാടിയത് കേൾക്കാം. രചന അണ്ണാമലൈ, സംഗീതം എം ജയചന്ദ്രൻ.

ഇനി കേൾക്കാം ഡാ താടിയ എന്ന ചിത്രത്തിന് വേണ്ടി നജീം ഇർഷാദും ഷഹബാസ് അമനും പാടിയ ഗാനം. രചന വേണുഗോപാൽ, സംഗീതം ബിജിബാൽ.

0: സ്വന്തമാക്കാം. 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 100,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
1: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചിത്രം അൻവർ. ശ്രേയ ഘോഷാലും ശബരീഷ് വർമ്മയും പാടിയ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. 96 എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ ഗോവിന്ദ് വസന്തയും പ്രദീപ് കുമാറും പാടിയത്. രചന കാർത്തിക് നേതാ.

ഇനി കേൾക്കാം. തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, മനു, സുജാത എന്നിവർ പാടിയ ഗാനം.

0: മക്കളിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: സിയ കോംറേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരണും സയനോറയും പാടിയത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ദയ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വിശാൽ ഭരദ്വാജ്.

ഓൾ ബൈ വിറ്റ്നി ഹ്യൂസ്റ്റൺ. ലെറ്റ്സ് മൂവ് ഓൺ ടു എ ലൈറ്റ് ഹാർട്ടഡ് ഡാൻസബിൾ ട്രാക്ക്, ദ ട്രാക്ക് ഓൾ ഫോർ യു ബൈ ജാനറ്റ് ജാക്സൺ. എ കെയർഫ്രീ ട്രാക്ക് വിത്ത് എ മിക്സ് ഓഫ് ഡാൻസ്, പോപ്പ് ആൻഡ് ഫങ്ക്. A fun night out in a club and the reluctance to break the ice with someone who attracted your attention. What else other than music and dance add to the aura of such a situation? This track, All For You by Janet Jackson, sought to her transition from heavy themes in music to warm harmonies. Let's enjoy this track, All For You by Janet Jackson.

0: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
1: ശ്രീമതി ഇ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരികൾക്കാം. മൃദംഗം കെ വി പ്രസാദ്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നിജമർമ്മ മുലനു എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. രാഗം ഉമാഭരണം ആദിതാളം.

അടുത്തതായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ സത്യനാരായണം എന്ന കൃതി കേൾക്കാം. രാഗം ശുഭ പന്തുവരാളി, രൂപകതാളം.

ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ഭോഗീന്ദ്ര ശായീനം എന്ന കൃതി കേൾക്കാം. രാഗം കുന്തള വരാളി, ഖണ്ഡചാപ്പ് താളം.

അടുത്തതായി അംബുജം കൃഷ്ണ രചിച്ച എന്ന സൊല്ലി അഴയിത്താൾ എന്ന കൃതി കേൾക്കാം. രാഗം കാനഡ, ആദിതാളം.

അടുത്തതായി കൃഷ്ണം കലയ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. രാഗം മുഖാരി, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ഇ ഗായത്രി അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. മൃദംഗം കെ വി പ്രസാദ്. ഇനി അന്നമാചാര്യ രചിച്ച അടിഗോ അല്ലടിഗോ എന്ന കൃതികൾക്ക് രാഗം ഹിന്ദോളം, ആദിതാളം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാസുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിശാസുരഭിയിൽ ഇന്നാദ്യം യവനിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.

നിശാസുരഭയിൽ നിന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി 10:30. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11:00. ഇപ്പോൾ കേൾക്കാം സുഭാഷിതം. MV സതീശൻ അവതരിപ്പിച്ചത്.
1: ഗ്രീക്ക് തത്വചിന്താ ശ്രേണിയിലെ മഹാഗുരുത്രയമായിരുന്നു സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. പൊതു നന്മ മറന്ന സ്വാർത്ഥ ഭരണകൂടത്തിനു കീഴിൽ തന്റെ ഗുരു സോക്രട്ടീസ് ഹെംലോക്ക് വിഷച്ചെടിച്ചാറ് കുടിച്ച് മരിക്കേണ്ടി വന്നത് പ്ലേറ്റോയെ കുറച്ചൊന്നുമല്ല നൊമ്പരപ്പെടുത്തിയത്. പൊതു നന്മയ്ക്കായുള്ള ഭരണം എങ്ങനെയാവണം എന്ന തത്വചിന്താപരമായ അന്വേഷണമാണ് റിപ്പബ്ലിക് എന്ന വിസ്തൃത കൃതിയിലൂടെ പ്ലേറ്റോ നടത്തുന്നത്. ഭരണാധികാരി ദാർശനികൻ കൂടിയാകണം എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. ഫിലോസഫർ കിങ്. ഭാരതം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാവുമ്പോൾ പ്ലേറ്റോയുടെ ശ്രേണിയിൽ പെടുത്താവുന്ന ഒരു തത്വചിന്തകൻ ഭരണാധികാരിയായി വന്നു. നമ്മുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. മഹാനായ ആ ഗുരുനാഥന്റെ ജന്മദിനമായ 5 സെപ്റ്റംബർ ഭാരതത്തിൽ അധ്യാപക ദിനം. അധ്യാപക ദിനത്തിലൂടെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനൊപ്പം മുഴുവൻ അധ്യാപകരുമാണ് ആദരിക്കപ്പെടുന്നത്. ബുദ്ധിയും വിവേകവും ഉറയ്ക്കുന്നതിന് മുമ്പ് കളിമണ്ണ് പോലെ ചപലമായിരുന്ന കാലത്താണ് ആദ്യ അധ്യാപകന്റെ അടുത്തേക്ക് ഓരോ വിദ്യാർത്ഥിയും എത്തുന്നത്. കുശവൻ കളിമണ്ണിൽ നിന്ന് വിവിധ രൂപങ്ങൾ മെനഞ്ഞെടുക്കുന്നത് പോലെ അവർ പൗരന്മാരെ വാർത്തെടുക്കുന്നു. വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രം തന്നെയും മഹത്വമുള്ളതായി പരുവപ്പെടുത്തപ്പെടുന്നത് അറിവിന്റെ ആ വിരൽത്തുമ്പുകളാലാണ്. അധ്യാപകരെ പ്രണമിക്കാതിരിക്കാൻ നമുക്കാവില്ല. ഞാനാണ് വലുത്, എനിക്ക് ഇത് വേണം എന്നിങ്ങനെയുള്ള സ്വാർത്ഥതയാണ് എല്ലാ സംഘർഷങ്ങളുടെയും ഉറവിടം. ലോകജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ളതും കടുത്ത തൊഴിൽക്ഷാമവും വിഭവ ദൗർലഭ്യവും ഉള്ളതുമായ നാടാണ് ഇന്ന് നമ്മുടേത്. എന്നിട്ടും ലോകത്തെ അമ്പരപ്പിക്കുന്ന സഹവർത്തിത്വത്തിൻ്റെയും സാംസ്കാരിക വൈവിധ്യത്തിലെ ഏകത്വത്തിൻ്റെയും നാടായി ഭാരതം

0: പുലരുന്നതിൻ്റെ യഥാർത്ഥ ശില്പികൾ നമ്മുടെ അധ്യാപകർ തന്നെയാണ്. അറിവിൻ്റെ പ്രളയകാലത്താണ് നാം ജീവിക്കുന്നത്. എന്തുമേതും നിമിഷാർത്ഥത്തിൽ വിരൽത്തുമ്പിൽ എത്തുന്ന കാലം. പക്ഷേ ആ അറിവിനും അപ്പുറമുള്ള തിരിച്ചറിവിലേക്കാണ് അധ്യാപകർ നമ്മെ നയിക്കുന്നത്. അതിന് പകരമാവാൻ ഒരു സാങ്കേതിക വിദ്യയ്ക്കുമാവില്ല. അറിവിൻ്റെയും ആയോധനത്തിൻ്റെയും പാരമ്യത്തിലായിരുന്നു അർജുനൻ. പക്ഷേ ബന്ധുമിത്രാദികൾ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു യുദ്ധമുഖത്ത് പുറത്തുനിന്ന് ലഭിച്ച ആ അറിവൊക്കെയും നിഷ്പ്രഭമായി പോകുന്നു. അപ്പോൾ തേർത്തട്ടിൽ തളർന്നിരുന്ന പാർത്ഥൻ ഭഗവാൻ കൃഷ്ണനോട് അപേക്ഷിക്കുന്നു, ശിഷ്യനായി എനിക്ക് അങ്ങ് സന്മാർഗം ഉപദേശിച്ചു തരണേ എന്ന്. അവിടെ ശിഷ്യനായി തീർന്ന അർജുനന് ഭഗവാൻ നൽകുന്ന ഉപദേശമാണ് ഗീത, ഗുരു ശിഷ്യന് നൽകുന്ന ധർമ്മോപദേശം. നമ്മുടെ ഓരോ അധ്യാപകരും ഭാഷയോ ചരിത്രമോ ശാസ്ത്രമോ മാത്രമല്ല, നമ്മൾ ആരാണെന്നും ആരായി തീരണമെന്നുമുള്ള ധർമ്മോപദേശം കൂടിയാണ് ഓരോ വിദ്യാർത്ഥിക്കും നൽകുന്നത്. വിദ്യാലയങ്ങൾ ദാർശനിക വേദികളാകണമെന്ന സന്ദേശമാണ് നമ്മുടെ ഗുരുപരമ്പരയിലെ കണ്ണിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനും മുന്നോട്ട് വച്ചത്. ലോകമാകെ ഒരു കുടുംബമാണെന്ന ഭാരതീയ ദർശനത്തിന് മുമ്പിൽ സർവ്വലോകരും നമിച്ചു നിൽക്കുമ്പോൾ ആ തത്വം നമുക്ക് പറഞ്ഞു തന്ന, ഇപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ അധ്യാപകർക്ക് മുമ്പിൽ നന്ദിപൂർവം ആദരാർപ്പണം ചെയ്യാം. ഗുരുവായ സാന്ദീപനി മഹർഷിക്ക് കുചേലനെന്നോ കൃഷ്ണനെന്നോ ഉള്ള ഭേദം ഇല്ലല്ലോ. ഭാരത ഗുരുദർശനത്തിന്റെ ഈ കാമ്പറിഞ്ഞ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജീവിതത്തിലെ ഒരു സന്ദർഭം ഇവിടെ പരാമർശിക്കാം. 1957 ഉപരാഷ്ട്രപതി എന്ന നിലയിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ചൈന സന്ദർശിക്കുകയാണ്. കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി മാവോ സേതുങ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ സ്നേഹപൂർവം മാവോയുടെ കവിളിൽ തലോടി. കാഴ്ചക്കാരെ അത് അമ്പരപ്പിച്ചു കളഞ്ഞു. അപ്പോൾ വലിയൊരു സ്വാന്തനത്തിന്റെ പരിസരം സൃഷ്ടിച്ചുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, സ്റ്റാലിനോടും മാർപ്പാപ്പയോടും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. ആത്മീയ സാർവലൗകികത എന്നതായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ആധ്യാത്മിക സന്ദേശം. കാലദേശഭേദങ്ങളെ മറികടന്ന് ലോകത്തിനാകെ ഹിതകരമായ ആത്മീയ ഉണ്മയിലേക്കുള്ള വ്യക്തിയുടെ വികാസം, അതിന് നിസ്വരായ ഗുരുപരമ്പര ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അവരുടെ പരമപവിത്രമായ കർമ്മകാന്ഡത്തിന് മുമ്പിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, വികസനത്തിലേക്ക് മുന്നേറുന്ന ഈ രാഷ്ട്രമാകെ ആദരപൂർവം തലകുനിക്കേണ്ടതുണ്ട്.
1: എം വി സതീശൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി കേൾക്കാം വിവിധ് ഭാരതി, മുംബൈ റിലേ.

रुक मन के तारा को छेड़।